പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 8-ലാണ്. ഇന്ന് ലോക സമുദ്രദിനം. മാനവരാശിയുടെ ജീവിതത്തിൽ സമുദ്രങ്ങൾക്കുള്ള അനുദിന പ്രാധാന്യത്തെ സംബന്ധിച്ച് അവബോധമുണർത്തുന്നതിനും സമുദ്രങ്ങളുടെ സംരക്ഷണവും സമുദ്രവിഭവങ്ങളുടെ സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം ജൂൺ 8-നെ സമുദ്രദിനമായി ലോകമെങ്ങും കൊണ്ടാടുന്നു. ഭൂഗോളത്തിൽ എവിടെയുമുള്ള ജനങ്ങളെയും സംഘടനകളെയും സമുദ്ര സംരക്ഷണത്തിലൂടെ ഭൂമിയെ രക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഒത്തൊരുമിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പാരിസ്ഥിതിക ദർശനം. 1992 റിയോ ഡി ജനീറോയിൽ ചേർന്ന ഭൗമ ഉച്ചകോടിയിലാണ് സമുദ്ര ദിനാചരണം എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നത്. കനേഡിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ അഭ്യർത്ഥനയായിരുന്നു അത്. പിന്നീട് 2002 മുതൽ ഓഷ്യൻ പ്രോജക്ട് ഗ്രൂപ്പ് ദിനാചരണത്തിന്റെ ചുക്കാൻ പിടിച്ചു തുടങ്ങി. 2008 യു എൻ ജനറൽ അസംബ്ലി സാർവദേശീയമായ സമുദ്ര ദിനാചരണത്തിന് അംഗീകാരം നൽകി. 1809 ജൂൺ 8 അമേരിക്കൻ വിപ്ലവത്തിന് പിന്നിലെ മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ചിന്തകനും രാഷ്ട്ര മീമാംസകനും എഴുത്തുകാരനുമായ തോമസ് പൈൻ അന്തരിച്ചു. 1812 ജൂൺ 8 ലിവർപൂൾ പ്രഭു റോബർട്ട് ജെങ്കിൻസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. 1949 ജൂൺ 8 ആധുനിക ലോക രാഷ്ട്രീയത്തിലെ സമഗ്ര ആധിപത്യ വാസനകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ 1984 എന്ന ഇംഗ്ലീഷ് നോവൽ പ്രകാശനം ചെയ്തിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാവിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദനുസരണം നീങ്ങാനൊരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവകഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം, മുറികൾക്ക് വിസ്താരം കുറവാണെന്ന്. പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു, ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വച്ച് പുഞ്ചിരിച്ചു കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണമന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്, നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്ത് കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്, ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു, ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് അയാൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം, ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാം പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്കുസ്വർഗത്തിലായി. ആരെന്തഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടു കൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിനു പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം.
ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച, നമുക്ക് ഇഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റേയാൾക്ക് ഇഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കളുണ്ടായേക്കാം, പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, ആരോഗ്യമാണ് സമ്പത്ത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടാകാം, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ ഈ പണവും സൗകര്യങ്ങളും കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും അടിസ്ഥാനമാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കൂ. പലപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കാറില്ല. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു, വ്യായാമം ചെയ്യുന്നില്ല, ആവശ്യത്തിന് ഉറങ്ങുന്നില്ല. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്. ആ യന്ത്രം ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അതിനെ പരിപാലിക്കണം. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം, ആവശ്യത്തിന് വിശ്രമിക്കണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കി നിലനിർത്താൻ സഹായിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അയാൾക്ക് ഒരുപാട് പണവും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്കൊരു അസുഖം വന്നു. ആ അസുഖം കാരണം അയാൾക്ക് ഒരുപാട് വേദനയുണ്ടായിരുന്നു. രാജാവ് തന്റെ രാജ്യത്തിലെ എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു. പക്ഷേ ആർക്കും രാജാവിന്റെ അസുഖം മാറ്റാൻ സാധിച്ചില്ല. രാജാവ് ഒരുപാട് വിഷമിച്ചു. ഒരു ദിവസം ഒരു ചെറിയ സന്യാസി രാജാവിന്റെ അടുത്തെത്തി. സന്യാസി രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ അസുഖം മാറ്റാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. രാജാവ് സന്യാസിയോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? സന്യാസി പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയം കാണാൻ നടക്കാൻ പോകണം, നല്ല ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിന് വിശ്രമിക്കണം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കണം. രാജാവ് സന്യാസി പറഞ്ഞതുപോലെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവിന്റെ അസുഖം മാറി. രാജാവിന് അപ്പോൾ മനസ്സിലായി ആരോഗ്യം ഒരു വലിയ സമ്പത്താണെന്ന്. ഈ കഥയിലെ രാജാവിനെ പോലെയാണ് നമ്മളും. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും? നല്ല ഭക്ഷണം കഴിക്കുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിശ്രമം നൽകുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ ആരോഗ്യം നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? വെറുതെ ആലോചിക്കൂ, ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലോ?
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിരിക്കുന്നു. ഒരുപാട് ചോര ചിന്തിയ, ഒരുപാട് കണ്ണീരൊഴുകിയ കുരുക്ഷേത്രം ഇപ്പോൾ തീർത്തും ശാന്തം. പ്രകൃതിയിലും മനസ്സിലും പുതിയൊരുന്മേഷത്തിൻ്റെ കണിപ്പൂക്കൾ വിരിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. മേടപ്പുന്നണിയുന്ന പൊൻകണിപ്പൂക്കൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് മേധാവിത്വം. വാർത്തകൾ വിശദമായി. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 എന്ന ദർശനം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംരംഭകത്വവും രാഷ്ട്രനിർമ്മാണവും ഒന്നിച്ച് മുന്നേറണമെന്ന് ഓം ബിർള അഭിപ്രായപ്പെട്ടു. ഈ മാസം 18 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് BJP രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് ഡോക്ടർ എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിലെ ആർക്കെപുരത്തെ അയ്യപ്പ ക്ഷേത്ര സമുച്ചയത്തിൽ പുതുതായി നിർമ്മിച്ച ശബരീശം കെട്ടിടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ഭഗവാൻ അയ്യപ്പൻ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന പവിത്രമായ മൂല്യങ്ങളുടെ മൂർത്തിഭാവമാണെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: വ്യക്തമായ നയനടപടികളിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ സുസ്ഥിരമായ പാരിസ്ഥിതിക പരിവർത്തനം നേടി. നമാമി ഗംഗെ പരിപാടിയിലൂടെ രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി വികസിപ്പിച്ചു. തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥ എന്നിവ ഈ കാലയളവിൽ പുനഃസ്ഥാപിക്കുകയും വിപുലമായ നദീ പുനരുജ്ജീവനം സാധ്യമാക്കുകയും ചെയ്തു. മലിനീകരണം കുറയ്ക്കുന്നതിനും ഗംഗാനദിയുടെയും പോഷക നദികളുടെയും പാരിസ്ഥിതിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനുമായി 2014 നമാമി ഗംഗെ പരിപാടി ആരംഭിച്ചത്. അനുവദിച്ച 524 പദ്ധതികളിൽ 355 ഈ വർഷം ഫെബ്രുവരി വരെ പൂർത്തിയായി. പദ്ധതിയിലൂടെ ഗംഗാനദിയുടെ ശുചിത്വത്തിൽ ഗണ്യമായ പുരോഗതി ദൃശ്യമായി. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ മിഷൻ വനങ്ങൾക്കും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും ഒരു മുൻനിര സംരംഭമാണ്. വനവിസ്തൃതിയിൽ ലോകത്ത് ഇന്ത്യ 9 സ്ഥാനത്തേക്ക് മുന്നേറിയത് ഇക്കാലയളവിലാണ്. 8.27 ചതുരശ്ര കിലോമീറ്ററാണ് രാജ്യത്തെ വനവൃക്ഷ വിസ്തൃതി. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 262 കോടിയിലധികം തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി നശീകരണം എന്നിവ രൂക്ഷമാകുമ്പോൾ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു സന്തുലിത സമീപനമാണ് 12 വർഷമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. 388 സ്കൂളുകളിലേക്ക് ട്രയൽ അലോട്ട്മെന്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളുകളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് 1 ക്ലാസ് ആരംഭിക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ അന്തിമ കണക്കെടുപ്പിന് സമയപരിധി ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 6 പ്രവൃത്തി ദിനത്തിലാണ് കണക്കെടുപ്പ് അന്തിമമാക്കൽ. സമ്പൂർണ്ണ പോർട്ടലിലാണ് കുട്ടികളുടെ UID അപ്ലോഡ് ചെയ്യുക. ഈ മാസം 21 നടത്തുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്ന നഗരങ്ങളുടെ അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പേനയും പേപ്പറും ഉപയോഗിച്ചാണ് പുനഃപരീക്ഷ നടത്തുക. പരീക്ഷയെക്കുറിച്ച് പുതിയ അറിയിപ്പുകളും അഡ്മിറ്റ് കാർഡും ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഏജൻസി അറിയിച്ചു. കഴിഞ്ഞ മാസം 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച നടന്ന പരാതിയെ തുടർന്ന് NTA റദ്ദാക്കുകയായിരുന്നു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ നടക്കും. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്ര മലിനീകരണം

0: വില വർദ്ധിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് ജില്ലാ കലക്ടർ നിരോധനം ഏർപ്പെടുത്തി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ പൊന്മുടി ഇക്കോ ടൂറിസത്തിലേക്ക് പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഇവരെ മാറ്റിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി ഇന്നലെ സന്ധ്യയ്ക്ക് കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷം കുടിപതിക്കാരനവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചപ്പോഴാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിക്കുമ്പോൾ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ കാത്തിരുന്ന ഇളനീർ വ്രതക്കാർ ഇളനീർ കാവുകളുമായി സന്നിധാനത്തേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച ശേഷമാണ് ഇളനീർ കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വെപ്പ് പൂർത്തിയാവുന്നതോടെ എരുവട്ടി തണ്ടയാൻ എള്ളെണ്ണ സമർപ്പിക്കും. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്താനുള്ള കത്തികളും സമർപ്പിക്കും. തുടർന്ന് ഇന്ന് രാത്രിയോടെയാണ് ഇളനീരാട്ടം നടക്കുക. വൈശാഖോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു. കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
0: മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യക്ക് മേധാവിത്വം. 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ 564 റൺസ് പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യക്ക് നിലവിൽ 451 റൺസിന്റെ ലീഡുണ്ട്. 2-ാം ദിനം ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 564 റൺസിന് ഡിക്ലയർ ചെയ്തു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ വൈകിട്ട് ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ ഒഫീഷ്യൽ മത്സര ഫൈനലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ വനം വകുപ്പിനെ പരാജയപ്പെടുത്തി. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ടീം നയിക്കുന്ന യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിൽ പ്രദർശന മത്സരം ഉണ്ടായിരിക്കും. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നിറച്ച് മലപ്പുറത്ത് ഫാൻസ് ഫുട്ബോൾ വിളംബര റാലി നടത്തി. ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും ചേർന്നാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാങ്ക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കാൻ കഴിയൂവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-ാം ദിനം ഇന്ത്യക്ക് മേധാവിത്വം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി, ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോധാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണികോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള ചെറുകഥകളെ കുറിച്ച് കേൾക്കാം. ഏതു ഭാഷയിലും എന്ന പോലെ സമ്പന്നമാണ് മലയാളത്തിലെ ചെറുകഥകളും. കാലങ്ങളോളം നിലനിൽക്കുന്ന കരുത്തുള്ള എത്രയോ കഥകൾ കൊണ്ട് എന്റെ മലയാളം സമൃദ്ധമായിരിക്കുന്നു. ചെറുകഥകളും അതേക്കാൾ ചെറിയ കഥകളും ആസ്വാദനത്തിന്റെ വാതിലുകൾ മലക്കെ തുറന്നിടുന്നു. ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കഥകളാവും ചിലപ്പോൾ ആത്മാവിന്റെ ആഴങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത്. കഥകൾ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. കടൽ തീരത്ത് എന്ന കഥ അങ്ങനെ പിന്തുടരുന്ന കഥയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളായിയപ്പനെ ജീവിതയാത്രക്കിടയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കാനാവുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞുപോയ ആരെയൊക്കെയോ വെള്ളായിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ആരെയൊക്കെയോ വെള്ളായിയപ്പൻ ഓർമ്മിപ്പിക്കുന്നു. പാഴുതറയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന നീലമണ്ണാത്തിയോടും മരക്കാറോടും അധികമൊന്നും വെള്ളായിയപ്പൻ സംസാരിക്കുന്നില്ല. അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ, അതിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഒ.വി. വിജയൻ പറയുന്നു. വാക്കുകളിൽ നിന്ന് പിറവിയെടുക്കുന്ന നിശബ്ദതയുടെ ആഴങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതിയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കഥാകാരൻ. 1891 വിദ്യാവിനോദിനി എന്ന മാസികയിലാണ് കഥ പ്രസിദ്ധീകരിച്ചത്. അതേ തുടർന്ന് ചേലനാട്ട് അച്യുതമേനോനും അമ്പാടി നാരായണ പൊതുവാളും കെ സുകുമാരനും മൂർക്കോത്ത് കുമാരനും കെ പി കേശവമേനോനും സി എ കിട്ടുണിയും ഒക്കെ കഥകൾ എഴുതി. മലയാള ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ ചെറുകഥയുടെ ചരിത്രം എം അച്യുതൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ടിൽ കഥകൾ എഴുതപ്പെട്ടുവെങ്കിലും ചെറുകഥ അതിന്റെ ഭാവഗാംഭീര്യത കൊണ്ട് പൂത്തുലഞ്ഞത് 1950-കൾക്ക് ശേഷമാണ്. എന്റെ മലയാളം കഥയുടെ ആകാശങ്ങളിൽ പുതിയ ചന്ദ്രോദയങ്ങൾ തീർത്ത കാലം. കാരൂർ, എസ് കെ പൊറ്റക്കാട്, സരസ്വതിയമ്മ, ലളിതാംബിക അന്തർജനം, കാക്കനാടൻ, ടി പത്മനാഭൻ, വി കെ എൻ, വൈക്കം മുഹമ്മദ് ബഷീർ, പൊൻകുന്നം വർക്കി, സി വി ശ്രീരാമൻ, എം മുകുന്ദൻ, രാജലക്ഷ്മി, മലയാറ്റൂർ രാമകൃഷ്ണൻ, മാധവിക്കുട്ടി, ടി വി കൊച്ചുബാവ, മാടമ്പ്, ഒ വി വിജയൻ, തകഴി ശിവശങ്കരപ്പിള്ള എന്ന് തുടങ്ങി എഴുത്തിന്റെ അക്ഷവണിപ്പട തന്നെ മലയാളത്തിന്റെ വായനാ സംസ്കാരത്തിന് പകിട്ടേകി. ചെറുകഥാ സാഹിത്യത്തിന്റെ വലിയ തമ്പുരാനായി എം ടിയും. മലയാളിക്ക് വായിച്ചിട്ടും വായിച്ചിട്ടും തീരാത്ത കഥാനുഭവങ്ങൾ. ഓണപ്പതിപ്പുകളിലും ആഴ്ചപ്പതിപ്പുകളിലുമായി കഥയുടെ വസന്തം പൂത്തുലഞ്ഞു. സിനിമാ ലോകത്തുനിന്ന് പത്മരാജനും ജോൺ എബ്രഹാമും കഥയുടെ നവഭാവുകത്വങ്ങളുമായി കടന്നുവന്നു. രാജലക്ഷ്മിയുടെ മാപ്പ് എന്ന കഥ വായിച്ചൊരാൾക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഞാൻ മുട്ടുകുത്തുവാൻ വന്നപ്പോൾ അങ്ങ് വാതിലടച്ചു കളഞ്ഞു. ഹൃദയ കവാടങ്ങളിൽ വാക്കുകൾ മുട്ടി വിളിച്ചു കരയുന്നു. എം ടിയുടെ സ്നേഹത്തിന്റെ മുഖങ്ങളും ചെറിയ ചെറിയ ഭൂകമ്പങ്ങളും ഇരുട്ടിന്റെ ആത്മാവും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മറവിയുടെ കാറ്റിന് കൊണ്ടുപോവാനാവാത്തത് എന്തുകൊണ്ടായിരിക്കും മഖൻ സിംഗിന്റെ മരണം? പക്ഷെ മഖൻ സിംഗ് നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ മരിക്കുവാനാവും? മാജിക്കൽ റിയലിസത്തിന്റെ മാറ്റുരച്ച കഥകളായിരുന്നു എം മുകുന്ദന്റേത്. പപ്പു കുരുടനായ കഥ, സത്യമോ മിഥ്യയോ, ഇന്നും അതിലൊരുറപ്പുമില്ല. ടി പത്മനാഭന്റെ ഗൗരിയും മറിയയും എന്റെ ആരാണ് എന്ന് എപ്പോഴും ആലോചിച്ചു നോക്കും. എത്രമേൽ സമ്പന്നം എന്റെ മലയാളം. വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തകഴി എഴുതിയത് 99 വെള്ളപ്പൊക്കത്തിന് സാക്ഷിയായതുകൊണ്ടാവുമോ? അങ്ങനെയൊരു കഥ ലോകസാഹിത്യത്തിൽ എവിടെയാണ് ഉണ്ടാവുക? കറുത്ത പട്ടിയും പക്ഷിയുടെ മണവും നെയ്പ്പായസവും എഴുതിയ മാധവിക്കുട്ടി നെയ്പ്പായസം പോലൊരു കഥയെഴുതി ആസ്വാദനത്തിനെ ഇങ്ങനെ മറക്കാനാവാത്ത വിധം മുറിവുണ്ടാക്കി. എനിക്ക് വയ്യ, ഇങ്ങനെയൊരു കഥ അതെന്റെ മലയാളത്തിലല്ലേ ഉണ്ടാവൂ. പടിഞ്ഞാറിന് മുഴുവനായി ഒരു ഷേക്സ്പിയറിയൻ ഭാഷയുണ്ടെങ്കിൽ മലയാളത്തിന് മാത്രമായി ഒരു ബഷീറിയൻ ഭാഷയുണ്ട്. അനർഘ നിമിഷവും പ്രേമലേഖനവും എഴുതിയ ബേപ്പൂർ സുൽത്താനെ ഇന്ത്യയിൽ മറ്റൊരു ഭാഷയിലും നമുക്ക് കണ്ടെത്താനാവില്ല. കടൽ തീരത്തും കാറ്റ് പറഞ്ഞ കഥയും കോമ്പിപ്പൂശാരിയുടെ വാതിലും അശാന്തിയും ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായും എഴുതിയ ഒ വി വിജയൻ. പിതൃബിംബങ്ങളുടെ മൊണ്ടാഷുകൾ, എഴുത്തിന്റെ അഗാധതകൾ ഏത് വിഭാഗത്തിലാണ് ഒ വി വിജയന്റെ കഥകൾ നിൽക്കുക? മോഡേണിസത്തിലോ പോസ്റ്റ് മോഡേണിസത്തിലോ? വിജയനിസം എന്ന ഒരു വിഭാഗം തന്നെ വേണ്ടിവരുമെന്ന് തോന്നിപ്പിക്കുന്ന എഴുത്തിന്റെ ഭ്രമണപഥങ്ങൾ. 90-കൾക്കിപ്പുറവും കഥയുടെ രൂപവും ഭാവവും മാറി. കാൽപ്പനികത തീരെയില്ലാതായി. നവഭാവുകത്തോടെ കഥ പുതിയ ആകാശങ്ങൾ തീർത്തു. സന്തോഷ് എച്ചിക്കാനവും സുഭാഷ് ചന്ദ്രനും അഷിതയും പ്രിയ എസും അശോകൻ ചെരുവിലും കെ ആർ മീരയും കെ പി രാമനുണ്ണിയും ഉണ്ണി ആറുമൊക്കെ ചേർന്ന കഥയുടെ പുതിയ സൂര്യോദയങ്ങൾ. സന്തോഷ് എച്ചിക്കാനത്തിന്റെ കൊമാല എന്ന കഥ എന്റെ മലയാളത്തിന് സ്വന്തം.
പറദീസ നഷ്ടവും സന്മാർഗവും വധക്രമവും സുഭാഷ് ചന്ദ്രന്റെ കഥകൾ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന് പ്രിയ എസ്. ചിത്രശലഭങ്ങളുടെ വീടും പ്രിയ തന്നെ എഴുതിയതാണ്. പെൺ പഞ്ചതന്ത്രം കെ ആർ മീരയുടേത്. ഒഴിവു ദിവസത്തിലെ കളി, കോട്ടയം 17, ഒരു ഭയങ്കര കാമുകൻ, കളിനാടകം, പ്രതി പൂവൻകോഴി എന്നീ കഥകൾ ഉണ്ണിയാറിൻ്റേത്. കഥകൾ അതിസാഗരം എന്ന പോലെ എന്റെ മലയാളത്തിൽ ഇനിയും എത്രയോ കഥകൾ. സമ്പന്നമാണ് മലയാള ചെറുകഥാ സാഹിത്യം. ആധുനിക മാധ്യമങ്ങളിലും മാസികകളിലും ആഴ്ചപ്പതിപ്പുകളിലും ഒക്കെയായി കഥകൾ അനവധി പിറന്നുകൊണ്ടേയിരിക്കുന്നു. വായിക്കുന്നവർ കഥ അന്വേഷിച്ചു ചെന്ന് വായിക്കുന്നു.

0: അയച്ചതിൽ കാമ്പില്ലാത്തതൊക്കെ മറവിയുടെ കാറ്റ് കൊണ്ടുപോകുന്നു. ഉള്ളിലെവിടെയോ സംവേദനത്തെ തൊട്ടുണർത്തുന്നവ മരിച്ചാലും മറക്കാതെ ബാക്കി നിൽക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷ്യറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ്, ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് M. നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബൂളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. വാർത്തകൾ കഴിഞ്ഞു.
3: അടുത്ത ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് കുറച്ച് ജപ്പാൻ വിശേഷങ്ങൾ പറയാമെന്ന് കരുതുന്നു. ഒരു മുറിയിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങളും അവിടുത്തെ അലങ്കോലമായ അന്തരീക്ഷവും കേവലം ആ സ്ഥലത്തിന്റെ ഭംഗി കെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് നമ്മുടെ മനസ്സിനെ അഗാധമായി അസ്വസ്ഥമാക്കുകയും ചിന്തകളെ കലുഷിതമാക്കുകയും ചെയ്യും. ഭൗതികമായ ചുറ്റുപാടുകളും മനുഷ്യന്റെ ആന്തരിക അവസ്ഥയും തമ്മിൽ

വേർപിരിക്കാനാവാത്ത വണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവാണ് ജാപ്പനീസ് ജീവിത ദർശനങ്ങളുടെ കാതൽ. ഇതിന്റെ ആഴത്തിലുള്ള വശങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒന്നാണ് ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് എന്ന പുസ്തകശേഖരം. മിനിമലിസത്തിന്റെയും ചിട്ടയായ ജീവിതക്രമത്തിന്റെയും ഒരു സമ്പൂർണ്ണ ഗൈഡായ ഈ കൃതികൾ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ ബഹളങ്ങളെയും ഭാരങ്ങളെയും എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാം എന്ന് വളരെ ലളിതമായി വിശദീകരിക്കുന്നു. ഭൗതികമായ വസ്തുക്കളെ വെട്ടിച്ചുരുക്കുന്നതിലൂടെ എങ്ങനെ മനസ്സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒരുക്കാമെന്നും നഷ്ടപ്പെട്ടുപോയ ഏകാഗ്രതയും സർഗാത്മകതയും എങ്ങനെ തിരികെ പിടിക്കാമെന്നും ഈ പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേവലം വായനയ്ക്കപ്പുറം മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ പഠനമുറിയിലെ മേശപ്പുറത്തിന് ഒരു പ്രത്യേക ആഠ്യത്വവും ഭംഗിയും നൽകുകയും ചെയ്യും. ജാപ്പനീസ് സംസ്കാരത്തിൽ വളരെ പ്രശസ്തമായ ചില തത്വചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ജീവിതക്രമം രൂപപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡാൻഷാരി എന്ന ആശയം. ആവശ്യമില്ലാത്തവയെ നിരസിക്കുക എന്നതാണ് ഡാൻ. അനാവശ്യമായി കുന്നുകൂടി കിടക്കുന്നവയെ ദൂരെ കളയുക എന്ന അർത്ഥത്തിലാണ് ഷ. വസ്തുക്കളോടുള്ള അമിതമായ ആർത്തിയിൽ നിന്നും മോചനം നേടുക എന്നതാണ് രി. നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഓരോ വസ്തുവും നമ്മുടെ മാനസികമായ ഊർജത്തെ ചോർത്തിക്കളയുന്നുണ്ട് എന്നാണ് ഈ ദർശനം പറയുന്നത്. അതുപോലെ തന്നെ വാബി സാബി എന്ന മറ്റൊരു മനോഹരമായ കാഴ്ചപ്പാടും ഇതിലുണ്ട്. പൂർണതയില്ലാത്തതിലും ലാളിത്യത്തിലുമുള്ള ഭംഗിയെ കണ്ടെത്താൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. വീടുകൾ ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കുന്നതിന് പകരം ശൂന്യമായ ഇടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ജാപ്പനീസ് ശൈലി. മുറികളിൽ ആവശ്യത്തിന് സ്ഥലം ബാക്കി വയ്ക്കുമ്പോൾ അത് മനസ്സിലേക്ക് ശുദ്ധവായുവും പുതിയ ചിന്തകളും കടന്നുവരാൻ സഹായിക്കും. അപൂർണതയിലെ പൂർണതയെയും ലാളിത്യത്തിലെ ഭംഗിയെയും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ജാപ്പനീസ് തത്വചിന്തയാണ് ഈ വാബി സാബി. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഒന്നും ശാശ്വതമല്ലെന്നും ഒന്നും പൂർണമല്ലെന്നുമുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഈ ദർശനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ആഡംബരങ്ങളുടെയും കൃത്രിമ തിളക്കങ്ങളുടെയും പിന്നാലെ പായുന്ന ആധുനിക ലോകത്ത് പഴമയുടെ അടയാളങ്ങളുള്ള ഒടിവോ ചതവോ വീണ മൺപാത്രങ്ങളിലോ വാടി വീഴുന്ന ഇലകളിലോ ഒക്കെ അടങ്ങിയിരിക്കുന്ന സ്വാഭാവികമായ സൗന്ദര്യത്തെ കണ്ടെത്താനാണ് വാബി സാബി പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പോരായ്മകളെയും വീഴ്ചകളെയും സങ്കടങ്ങളെയും നിരാകരിക്കുന്നതിന് പകരം അവയൊക്കെയും പ്രകൃതി സഹജമായ മാറ്റങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സമാധാനത്തോടെയും കൃതജ്ഞതയോടെയും ജീവിതത്തെ നോക്കിക്കാണാൻ ഈ ചിന്താഗതി മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ഭൗതികമായ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതിലൂടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് ആധുനിക മനഃശാസ്ത്രവും ജാപ്പനീസ് തത്വചിന്തയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. വീടും പരിസരവും അലങ്കോലമായി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ഒരുപാട് ദൃശ്യ ചോദനകളെ പ്രോസസ് ചെയ്യേണ്ടി വരുന്നു. ഇത് അനാവശ്യമായ മാനസിക സമ്മർദ്ദത്തിനും എടുത്തുചാട്ടങ്ങൾക്കും കാരണമാകും. നേരെ മറിച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൃത്യമായ സ്ഥാനങ്ങളിൽ ക്രമീകരിച്ചു വെച്ച ഒരു മുറിയിലിരിക്കുമ്പോൾ മനസ്സിന് സ്വയം ഒരു അച്ചടക്കവും ശാന്തതയും കൈവരുന്നു. ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതിലൂടെ നിത്യജീവിതത്തിലെ സങ്കീർണതകൾ കുറയ്ക്കാനും ഉത്കണ്ഠയിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയലാഭമുണ്ടാക്കാനും ഇത് സഹായിക്കുന്നു. സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്താൻ മിനിമലിസ്റ്റിക് ജീവിത ശൈലിക്ക് കഴിയും. അനാവശ്യമായ സാധനങ്ങൾ വാരിക്കൂട്ടുന്ന ശീലം മാറുന്നതോടെ പണത്തിന്റെ മൂല്യം തിരിച്ചറിയാനും അനാവശ്യമായ കടബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും മനുഷ്യന് സാധിക്കും. ഒരു വസ്തു വാങ്ങുന്നതിന് മുൻപ് ഇതെനിക്ക് ശരിക്കും അത്യാവശ്യമാണോ അതോ താൽക്കാലികമായൊരു മോഹം മാത്രമാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള വിവേകം ഈ വായനയിലൂടെ കൈവരുന്നു. ഭൗതികമായ വസ്തുക്കൾ തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണെന്നും യഥാർത്ഥ ആനന്ദം അനുഭവങ്ങളിലൂടെയും ആത്മബന്ധങ്ങളിലൂടെയുമാണ് ഉണ്ടാകുന്നത് എന്നുമുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് ഈ ദർശനം വിരൽ ചൂണ്ടുന്നു. സമയപരിപാലനവും മനസ്സിന്റെ ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനായി ലോകമെമ്പാടും ആളുകൾ ഉപയോഗിക്കുന്ന
ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു വിദ്യയാണ് പോമോഡോറോ ടെക്നിക്. 1980കളുടെ അവസാനത്തിൽ ഫ്രാൻസിസ്കോ ചിറിലോ എന്ന സർവകലാശാല വിദ്യാർത്ഥിയാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. താൻ പഠിക്കുമ്പോൾ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന തക്കാളിയുടെ ആകൃതിയിലുള്ള ഒരു ടൈമറിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇതിന് ഈ പേരിട്ടത്. ഇറ്റാലിയൻ ഭാഷയിൽ പോമോഡോറോ എന്നാൽ തക്കാളി എന്നർത്ഥം. വലിയൊരു ജോലിയെയോ പഠന വിഷയത്തെയോ ചെറിയ സമയക്രമങ്ങളായി വിഭജിച്ച് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്തു തീർക്കാൻ ഈ രീതി സഹായിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പ് ഒഴിവാക്കാനും ഉൽപാദനക്ഷമത വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും പോമോഡോറോ വഴി സാധിക്കും. ഈ വിദ്യയുടെ പ്രവർത്തന രീതി വളരെ ലളിതമാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായി തീരുമാനിക്കുക. തുടർന്ന് ഒരു ടൈമർ 25 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഈ 25 മിനിറ്റ് സമയം ഫോൺ കോളുകളോ മറ്റ് ചിന്തകളോ ഇല്ലാതെ പൂർണ്ണമായും ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഒരു സമയക്രമത്തെയാണ് ഒരു പോമോഡോറോ എന്ന് വിളിക്കുന്നത്. ടൈമർ അടിക്കുമ്പോൾ ജോലി നിർത്തി 5 മിനിറ്റ് ചെറിയൊരു ഇടവേള എടുക്കാം. ഈ സമയത്ത് എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ 4 പോമോഡോറോകൾ, അതായത് 4 25 മിനിറ്റ് സെഷനുകൾ പൂർത്തിയാക്കിയ ശേഷം 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള വലിയൊരു ഇടവേള എടുക്കാവുന്നതാണ്. നമ്മുടെ തലച്ചോറിന് അമിതമായ സമ്മർദ്ദം നൽകാതെ കടുത്ത ജോലികൾ പോലും വളരെ എളുപ്പത്തിലും കൃത്യതയോടും കൂടി ചെയ്തു തീർക്കാൻ ഈ സമയക്രമം നമ്മെ സഹായിക്കുന്നു.

പൊട്ടിപ്പോയ മൺപാത്രങ്ങളെയും ചില്ലുപാത്രങ്ങളെയും സ്വർണമോ വെള്ളിയോ കലർത്തിയ പ്രത്യേക പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്ന അതിമനോഹരമായ ഒരു പരമ്പരാഗത ജാപ്പനീസ് കലാരൂപമാണ് കിൻസുഗി. ഫ്രഞ്ച് വിപ്ലവത്തിനും എത്രയോ മുൻപ് 15-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലാണ് ഈ വിദ്യ രൂപം കൊണ്ടത്. ഒരു വസ്തു ഉടഞ്ഞു പോകുമ്പോൾ അതിന്റെ കേടുപാടുകൾ മറച്ചുവെച്ച് പുത്തനാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ പൊട്ടലുകളെയും വിള്ളലുകളെയും സ്വർണത്തിന്റെ തിളക്കത്തോടെ എടുത്തു കാണിക്കുകയാണ് കിൻസുഗിയിലൂടെ ചെയ്യുന്നത്. തകർച്ച സംഭവിച്ച ഒരു വസ്തുവിന് അതിൻ്റെതായ ചരിത്രമുണ്ടെന്നും അത് ഒട്ടിച്ചെടുക്കുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ മനോഹരവും മൂല്യമുള്ളതുമായി മാറും എന്നുമുള്ള അത്ഭുതകരമായൊരു കാഴ്ചപ്പാടാണ് ഈ കലയ്ക്ക് പിന്നിലുള്ളത്. കേവലം ഒരു പാത്രമൊട്ടിക്കൽ വിദ്യ എന്നതിനപ്പുറം ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകുന്ന ഒരു ഉദാത്തമായ തത്വചിന്ത കൂടിയാണ് കിൻസുഗി. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, മാനസികമായ തകർച്ചകൾ, ശരീരത്തിലോ മനസ്സിലോ വീഴുന്ന മുറിവുകൾ എന്നിവയൊന്നും നമ്മൾ നാണക്കേടായി കരുതേണ്ടതില്ല എന്ന് ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീഴ്ചകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നാം നേടിയെടുക്കുന്ന അനുഭവ സമ്പത്തും ആത്മവിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തെ സ്വർണം പോലെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. പോരായ്മകളെയും തകർച്ചകളെയും സ്നേഹത്തോടെ സ്വീകരിക്കാനും മുറിപ്പാടുകളെ അഭിമാനത്തോടെ കൂടെ കൂട്ടാനും പഠിപ്പിക്കുന്ന കിൻസുഗി ഏതൊരു പ്രതിസന്ധിക്ക് ശേഷവും മനുഷ്യന് കൂടുതൽ കരുത്തോടെയും ഭംഗിയോടെയും പുനർജനിക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ജാപ്പനീസ് മിനിമലിസത്തിന്റെയും ചിട്ടയായ ജീവിതക്രമത്തിന്റെയും അടിസ്ഥാന ശിലകളായ 5S തത്വങ്ങളിലെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളാണ് സെയ്റി, സെയ്റ്റൺ എന്നിവ. വ്യാവസായിക രംഗത്തും വ്യക്തിജീവിതത്തിലും ഒരുപോലെ വിജയകരമായി ഉപയോഗിച്ചു വരുന്ന ഈ ജാപ്പനീസ് തത്വങ്ങളിൽ സെയ്റി എന്നാൽ ആവശ്യമുള്ളവയും ഇല്ലാത്തവയും തമ്മിൽ വേർതിരിക്കുക എന്നതാണ് അർത്ഥം. നമ്മുടെ മുറിയിലോ ജോലിസ്ഥലത്തോ കുന്നുകൂടിക്കിടക്കുന്ന വസ്തുക്കളെ സൂക്ഷ്മമായി പരിശോധിച്ച് നിലവിൽ ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുകയും ആവശ്യമില്ലാത്തവയോ കാലഹരണപ്പെട്ടവയോ ധൈര്യപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. ഭൗതികമായ വസ്തുക്കളെ മാത്രമല്ല മനസ്സിലെ അനാവശ്യ ചിന്തകളെയും ബഹളങ്ങളെയും വേർതിരിച്ചു കളയാൻ സെയ്റി നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ ഏതാണ് പ്രധാനം എന്ന് തിരിച്ചറിയാനുള്ള വ്യക്തത നൽകുന്ന ഒന്നാമത്തെ ചുവടുവയ്പ്പാണ് ഇത്. സെയ്റിയിലൂടെ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് സെയ്റ്റണാണ്. അവശേഷിക്കുന്ന അത്യാവശ്യ സാധനങ്ങളെ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് കൃത്യമായ സ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചു വയ്ക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. എല്ലാ വസ്തുക്കൾക്കും ഒരിടം, എല്ലാ വസ്തുക്കളും അതിന്റെ സ്ഥാനത്ത് എന്ന ലളിതമായ നിയമമാണ് സെയ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു സാധനം തിരഞ്ഞുപിടിക്കാൻ സമയം നഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകൾക്ക് വല്ലാത്തൊരു ഭംഗിയും അച്ചടക്കവും കൈവരികയും ചെയ്യുന്നു. സെയ്റിയും സെയ്റ്റണും ഒന്നിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോൾ ചുറ്റുപാടുകൾ അലങ്കോലപ്പെടാതെ സൂക്ഷിക്കാനും അതുവഴി മനസ്സിലേക്ക് മികച്ച ഏകാഗ്രതയും സമാധാനവും കൊണ്ടുവരാനും മനുഷ്യന് സാധ്യമാകുന്നു. ആരോഗ്യപൂർണവും ദീർഘായുസ്സുള്ളതുമായ ജീവിതത്തിനായി ജപ്പാൻകാർ

കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ കൈ കഴുകുന്നതാണ് ഈ ശീലം. നമ്മുടെ തലച്ചോറും ദഹന വ്യവസ്ഥയും തമ്മിലുള്ള ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തത്വം പ്രവർത്തിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞു എന്ന സന്ദേശം തലച്ചോറിലെത്താൻ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും. അതുകൊണ്ട് വയറ് നിറഞ്ഞെന്ന് നമുക്ക് തോന്നുമ്പോഴേക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യത്തിലധികം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഹാരാഹാച്ചി ബൂ ശീലമാക്കുന്നതിലൂടെ അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ദഹനക്കേട് എന്നിവയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ലളിതമായി പറഞ്ഞാൽ ഭക്ഷണത്തെ ഒരു ഔഷധമായി കണ്ട് മിതത്വത്തോടെ സമീപിക്കാനും ശരീരത്തിനാവശ്യമായ ഊർജം മാത്രം നൽകി ആരോഗ്യം നിലനിർത്താനും പഠിപ്പിക്കുന്ന ഉദാത്തമായൊരു ജീവിത ശൈലിയാണ് ഇത്. വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിരന്തരമായി പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്ന തികച്ചും പ്രായോഗികമായ ഒരു ജാപ്പനീസ് തത്വചിന്തയാണ് കൈസെൻ. കൈ എന്നാൽ മാറ്റമെന്നും സെൻ എന്നാൽ നന്മ അഥവാ മെച്ചപ്പെടൽ എന്നുമാണ് അർത്ഥം. ലളിതമായി പറഞ്ഞാൽ നന്മയ്ക്കായുള്ള മാറ്റം അല്ലെങ്കിൽ തുടർച്ചയായ പുരോഗതി എന്നിതിനെ വിശേഷിപ്പിക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനു പകരം പ്രതിദിനം 1% വീതം വളരെ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചുവടുവയ്പ്പുകളോ സ്ഥിരതയോടെ നടപ്പിലാക്കുക എന്നതാണ് കൈസന്റെ രീതി. ഈ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ദീർഘകാലയളവിൽ ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ വിജയങ്ങളിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കും നമ്മെ നയിക്കും. വലിയ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ ഭയന്ന് നിൽക്കാതെ അലസത വെടിഞ്ഞ് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഉദാത്തമായൊരു വിജയമന്ത്രമാണ് ഇത്. ആർട്ട് ഓഫ് ജാപ്പനീസ് ലീവിംഗ് എന്നത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തും സമാധാനപൂർണവുമാക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ വഴികാട്ടിയാണ്. പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്നും വീടുകളിലെ അനാവശ്യ വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഉള്ളിലേക്ക് നോക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ മുറികൾ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതവും ചിന്തകളും തനിയെ ക്രമീകരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അഴകിയേകുന്ന ഈ ദർശനം നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും ഒരുപോലെ മനോഹരമാക്കും എന്നതിൽ സംശയമില്ല. മനസമാധാനവും വ്യക്തതയും ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും ജീവിതത്തിൽ പകർത്തി നോക്കേണ്ടതായ ഒന്നാണ് ഇത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: വ്രണാകീർണമായ ആത്മാവിന്റെ വേദനയും അറപ്പും പാപബോധവും ഒരു ഗീതോപദേശവും കൊണ്ട് മാറുന്നതല്ല. ഏറെ അർത്ഥതലങ്ങളുള്ള ഈ വരികൾ വിരൽ ചൂണ്ടുന്നത് മനുഷ്യ മനസ്സിന്റെ ആഴമേറിയ സങ്കീർണതകളിലേക്കാണ്. ജീവിതത്തിൽ നാം ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മെ വേട്ടയാടുന്ന പാപബോധം എന്നത് പലപ്പോഴും വെറും വാക്കുകൾ കൊണ്ട് ചികിത്സിക്കാവുന്ന ഒന്നല്ല എന്ന വലിയ സത്യമാണ് ഇവിടെ തെളിയുന്നത്. ശരീരത്തിലെ മുറിവുകൾ കണ്ണിന് കാണാൻ സാധിക്കും, എന്നാൽ ആത്മാവിലെ അല്ലെങ്കിൽ മനസ്സിന്റെ ആഴങ്ങളിലെ മുറിവുകൾ അദൃശ്യമാണ്. നിരന്തരമായ ആത്മനിന്ദ, താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകുന്ന അറപ്പ്, മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത രഹസ്യങ്ങൾ എന്നിവ മനസ്സിനെ വ്രണപ്പെടുത്തുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇത് വ്യക്തിയുടെ സെൽഫ് എസ്റ്റീമിനെ പാടെ തകർക്കുന്നു. തന്റെ തന്നെ കണ്ണുകളിൽ താൻ അശുദ്ധനാണെന്ന തോന്നൽ ഒരുതരം ന്യൂറോട്ടിക് ഗിൽറ്റായി മാറുന്നു. ഗീതയോ ബൈബിളോ ഖുറാനോ നൽകുന്ന വലിയ തത്വചിന്തകൾ ഉന്നതമാണ്, എന്നാൽ കടുത്ത മാനസിക വേദനയിലിരിക്കുന്ന ഒരാൾക്ക് അത് കേവലം ഭൌതികമായ വ്യായാമം മാത്രമായി അനുഭവപ്പെടാം. തലച്ചോറിലെ വികാരങ്ങളുടെ കേന്ദ്രമായ ലിംബിക് സിസ്റ്റം ഭയത്തിലും കുറ്റബോധത്തിലും മരവിച്ചു നിൽക്കുമ്പോൾ യുക്തിയുടെ കേന്ദ്രമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ഉപദേശങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. മുറിവിൽ മരുന്ന് വയ്ക്കുന്നതിന് പകരം മുറിവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പോലെയാണിത്. പാപബോധം എന്നത് വെറുമൊരു സങ്കടമല്ല, അതൊരു തരം അറപ്പുകൂടിയാണ്. തന്നോട് തന്നെ തോന്നുന്ന ഈ അറപ്പ് തലച്ചോറിലെ ഇൻസുല എന്ന ഭാഗത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത്. ഈ അവസ്ഥയിൽ എല്ലാം ശരിയാകുമെന്നോ ദൈവം ക്ഷമിക്കുമെന്നോ ഉള്ള ഉപദേശങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാമെങ്കിലും ഉള്ളിലെ വ്രണമുണക്കാൻ അവയ്ക്ക് കഴിയില്ല. മുറിവേറ്റ ആത്മാവിന് വേണ്ടത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് അനുകമ്പ കലർന്ന കേൾവിയും അതിലൂടെയുള്ള ആത്മശുദ്ധീകരണവുമാണ്. താൻ ചെയ്ത തെറ്റുകളെ അതിന്റേതായ ഗൌരവത്തോടെ അംഗീകരിക്കുക. വെറും വാക്കുകളിലല്ല, പ്രായശ്ചിത്തം പ്രവൃത്തികളിലൂടെയാകണം. മറ്റൊരാൾക്ക് ചെയ്ത ദ്രോഹമാണെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം മനസ്സിനെ ശാന്തമാക്കും. താനൊരു മനുഷ്യനാണെന്നും തെറ്റുകൾ സംഭവിക്കാമെന്നും തിരിച്ചറിഞ്ഞ് തന്നോട് തന്നെ ക്ഷമിക്കാൻ പഠിക്കുക. ആത്മാവിലെ വ്രണങ്ങൾ ഉണങ്ങാൻ സമയം ആവശ്യമാണ്. ആഴത്തിലുള്ള മുറിവുകൾക്കപ്പുറം ഒരു പുതിയ ജീവിതമുണ്ടെന്ന തിരിച്ചറിവാണ് വേണ്ടത്. ഉപദേശങ്ങൾ വഴികാട്ടികളാകാം, പക്ഷെ നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇരുളടഞ്ഞ പാപബോധത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ ഉപദേശങ്ങളെ ഹൃദയം കൊണ്ട് അനുഭവിക്കാനുള്ള കരുത്ത് ആദ്യം നാം നേടിയെടുക്കണം.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗതടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇനിയിപ്പോ പറയാം.
2: അതിപ്പോ രണ്ടാമത്തേതിന്റെ ഓരോതോടെ എടുത്തിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം?
1: അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
3: അതെ, ഇനിയിപ്പോ പറയാം. കൊച്ചുമോന്റെ ഒരു കത്തുണ്ട്.
1: ഹസിയുടെ?
3: ആ, അവൻ ഇത്തവണ വെക്കേഷൻ എന്റെ ഒപ്പാ ഇവിടെ.
1: ബാഡ് ന്യൂസ്. താനിത് എന്തോ അറിഞ്ഞിട്ടാടോ കൈയടിക്കുന്നേ.
2: സാറേ, ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്ക് ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈടെ വളരെ കൂടുന്നു.
1: ഞാൻ ചികിത്സിപ്പിച്ചോളാം.
2: ഞങ്ങളുടെ ആയുർവേദ വിധി പ്രകാരം പോലും ഇതിന് ചികിത്സയൊന്നുമില്ല.
1: നീ വാടാ
3: അവിടെ. ഞാൻ വായിച്ചു വെച്ചൊരു പുസ്തകം ഇരിപ്പുണ്ട്, നാലപ്പാടിന്റെ കണ്ണുകീർത്തുള്ളി, അത് എടുത്തോണ്ട് വാ. കത്തിങ് എടുക്കാം.
1: ഭാസ്കർ ഇപ്പോ
3: ഫൈനൽ ഇയർ മെഡിസിൻ കഴിഞ്ഞു.
1: ഈ കൊച്ചുമോൻ എന്ന് പറയുമ്പോ നേരെ ഗ്രാൻഡ്സൺ അല്ലേ?
4: മണപ്പിച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി പോഴത്തം.
3: ഇവൻ ജയന്റെ മോൻ, എന്റെ ഗ്രാൻഡ്സൺ ഭാസ്കർ.
1: അതാ ചോദിച്ചത്. നേരെ?
3: അതെ, നേരെ.
1: നേരെ അല്ലാതെ പിന്നെ എങ്ങനെ വളഞ്ഞ വഴിക്ക് ഗ്രാൻഡ്സൺ ഉണ്ടാകുന്നത്?
3: അല്ല, പിന്നെ
1: വളഞ്ഞ വഴിക്ക് മോനുണ്ടാകാം. എങ്ങനെയാ കൊച്ചുമോൻ ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു, ഒന്ന് പറഞ്ഞാട്ടെ. നിലതില്
5: എല്ലാരും ഒന്ന് വിളിച്ചോട്ടെ,
1: എന്നിട്ട് എത്താൻ. ആ, വന്നേ വന്നേ വന്നേ വന്നേ.
5: കാർന്നോരുടെ മരിച്ചുപോയ മോനില്ലേ ജയൻ, ആ ഏടെ സന്നിന്റെ കത്ത.
1: അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു,
5: വായിച്ചാട്ടെ.
3: ബാംഗ്ലൂർ, പ്രിയപ്പെട്ട അപ്പൂപ്പന്, ഇത്തവണ അപ്പൂപ്പനൊരു ഭീഷണി. വെക്കേഷൻ തുടങ്ങിയാൽ ഞാൻ അങ്ങോട്ട് വരും, വെക്കേഷൻ മറ്റന്നാൾ തുടങ്ങും.
1: മറ്റന്നാൾ വരിക?
6: മറ്റന്നാൾ വഴിയല്ലോ കുറുപ്പേ, മറ്റന്നാൾ അവന്റെ വെക്കേഷൻ തുടങ്ങ.
1: മറ്റന്നാൾ അവന്റെ വെക്കേഷൻ തുടങ്ങ. വായിച്ചാട്ടെ.
3: ഞാൻ വരുന്നത് ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം നാലോ അഞ്ചോ ഫ്രണ്ട്സും കാണും. അപ്പൂപ്പന്റെ വീടിനെ പറ്റിയും സറൗണ്ടിങ്സിനെ പറ്റിയും ഞാൻ കാച്ചിയ വർണ്ണനകൾ കേട്ട് വിരണ്ട് ഹോളിഡേ ആഘോഷിക്കാൻ വരുന്നവരാണ് അവർ. ഇപ്പോ വരാൻ തയ്യാറായി 10-15 പേർ നിപ്പുണ്ട്. പക്ഷേ അപ്പൂപ്പൻ വരലണ്ട, സ്ട്രിക്റ്റായി സെൻസർ ചെയ്ത 3-4 എണ്ണത്തിനെ കൊണ്ടുവരൂ.
1: അതാണ്
3: വരുന്ന ഡേറ്റ് ഇപ്പൊ പറയാൻ പറ്റുകയില്ല, ഏതായാലും 1 ആഴ്ചക്കുള്ളിൽ എന്ന് കൂട്ടിക്കോളൂ, വേറൊന്നുമില്ല. പിന്നെ അപ്പൂപ്പനെ ഞാൻ കണ്ടിട്ടും കൊല്ലവാറായില്ലേ. അപ്പൂപ്പന്റെ പാച്ചു.
7: കണ്ടോ,
3: സൂക്ഷിച്ചേടാ വാനര.
7: പിന്നെയും കണ്ണി വിഴിച്ചോ?
3: വീഴിക്കാണോ? വീഴുന്നല്ലേ.
7: എവിടെ?
3: ശരിയായ തോന്നുന്നു.
7: സൂക്ഷിച്ച്.
3: ഇതിലിപ്പോ എങ്ങനെ സൂക്ഷിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് പോലെ ചെയ്യാം.
7: എടുത്തോണ്ട് വരട്ടെ.
3: എന്ത്?
7: അമ്മാവന്റെ കൂളിംഗ് ഗ്ലാസ്.
3: നീ അത് ചെയ്യും.
1: അതിനെന്തിനാ ഒരു ചിരി?
3: അതെ,
1: നമ്മുടെ ഡോക്ടർ അദ്ദേഹം ഇന്നലെ നല്ലൊരു വിറ്റടിച്ചു.
3: എന്റെ കുറിച്ചോ?
1: ആയിരിക്കുമല്ലോ.
3: ഒന്നാമത് അവന്മാർക്ക് ഈ പഴയ വീട് പിടിക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്.
1: അതുകൊണ്ട് ഇവിടെ വന്ന് അങ്ങ് ഇരുന്നോട്ടെ എന്നോ എപ്പോഴും?
3: എന്നല്ല.
7: ഈ സൗണ്ട് ഓഫ് തണ്ടർ എങ്ങനെയുണ്ട്?
3: വാദം അവിടെയൊക്കെ ടൈപ്പറൈറ്ററിന് വളരെ വിലക്കുറവാ, അതിന്റെ ദുരന്തങ്ങളിൽ ഒന്നാ.
7: ഇത്രയും നേരമായിട്ടും ബുക്ക് ശരിയായില്ലേ, കിട്ടണ്ടേ? വേണം വേണം. എന്ത് വേണം? എന്താ കുട്ടി ഉദ്ദേശിക്കുന്ന ഞാൻ പറയട്ടെ. എന്റെ പൊന്നു മോളെ, അന്നത്തിന് ശേഷം പുള്ളിക്കാരന്റെ കത്തുവല്ലോ വന്നോന്നറിയാൻ വേണ്ടിട്ടല്ലേ താനിവിടെ ഇങ്ങനെ കറയും കറയും നിക്കുന്നേ. വന്നിട്ടില്ല. ഇനിയെങ്കിലും ബുക്ക് കിട്ടുമല്ലോ, കിട്ടണം. ഇനി അവിടെ മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് വരുന്നെന്ന് അറിയിച്ചോണ്ട്. ഉണ്ടെങ്കി ഞാനിപ്പോ എങ്ങോട്ട് വരുവോ?
3: അവന്റെ പേരിലല്ലാതെ ആരുടെ പേരിലാണ് ഞാൻ ആവേശം കൊള്ളേണ്ടത്?
8: ഈ പറയുന്നവരെല്ലാരും കൂടെ അതിനൊരു ഉത്തരം എന്താ?
2: ഞാനത് ഡോക്ടറോട് സൂചിപ്പിച്ചു. ആറേഴ് കൊല്ലം കൂടെ കാണുമ്പോ സ്വല്പം കൂടുതൽ സന്തോഷം തോന്നുമെന്നും പറഞ്ഞു. കിളവൻ സമ്മതിക്കണ്ടേ?
8: ആറേഴ് കൊല്ലം കൂടി അല്ല കാണുന്നെങ്കിൽ എനിക്ക് ഇതേ സന്തോഷമായിരിക്കും. അവനെ എപ്പ കാണുന്ന എനിക്ക് സന്തോഷമാണ്. അവനും താൻ ആലോചിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് ഇന്നിപ്പ ഈ ഭൂമിയിലെ നേർബന്ധമെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ.
2: അതെ, അതത്രേ ഉള്ളൂ.
8: ആദ്യം കാർത്യായനി പോയി, അപ്പോഴും കുടുംബം പോയെന്ന് അങ്ങനെ അങ്ങ് തോന്നിയില്ല. എനിക്ക് എന്റെ മോനും അവന്റെ കുടുംബം ഉണ്ടല്ലോ എന്ന് സമ്മാനിച്ചു. ഞാനും അവന്റെ ഒരു ഭാഗമാണല്ലോ. പിന്നെ ഓർക്കാപ്പുറത്ത് ജയനും പോയി. ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും എനിക്ക് അതോടെ ആരും ഇല്ലാത്ത പോലെ ആയി. പിന്നെ ഇനി ഇവനല്ലേ ഉള്ളൂ ഈ പാച്ചു.

നമ്മുടെ ജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചിന്തിക്കാറുണ്ടോ? ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജിന് മറുപടി വന്നില്ല, അതുമല്ലെങ്കിൽ സുഹൃത്ത് നമ്മളെ ഒരു കാര്യത്തിന് വിളിച്ചില്ല. ഉടനെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും, അയാൾക്ക് എന്നോട് അഹങ്കാരമാണ്, അവൾ എന്നെ അവഗണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാതെ നമ്മൾ സ്വന്തമായി മെനഞ്ഞെടുക്കുന്ന കഥകളാണ് പലപ്പോഴും ബന്ധങ്ങളെ തകർക്കുന്നത്. ഇതിനെ മനഃശാസ്ത്രത്തിൽ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ തെറ്റായ ചിന്താരീതികൾ എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറുവശം അറിയാതെയുള്ള ഈ ഊഹങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നാണ്. മനുഷ്യന്റെ തലച്ചോറിന് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വേണം. ഒരു കാര്യം അപൂർണമായിരിക്കാൻ മനസ്സനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു വിവരത്തിന്റെ ബാക്കി ഭാഗം

നമ്മൾ സ്വന്തം ഭാവന ഉപയോഗിച്ച് പൂരിപ്പിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ബോസ് നിങ്ങളെ ഗൗനിക്കാതെ നടന്നു പോകുന്നു. നിങ്ങളുടെ ഊഹം അപ്പോൾ ഇങ്ങനെയായിരിക്കും: ഞാൻ ചെയ്ത ജോലിയിൽ ബോസിന് തൃപ്തിയില്ല, എന്നെ പിരിച്ചുവിടാൻ പോവുകയാവാം. യാഥാർത്ഥ്യം പക്ഷേ, ബോസ് അന്ന് രാവിലെ വീട്ടിലെ ഒരു വലിയ പ്രശ്നത്തിൽപ്പെട്ട് മനസ്സ് അസ്വസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു പ്രധാന മീറ്റിംഗിന്റെ തിരക്കിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഊഹം കാരണം ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ടെൻഷനിലാവുകയും ജോലിയുടെ ഗുണനിലവാരം കുറയുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഊഹങ്ങൾ നടക്കുന്നത് കുടുംബങ്ങൾക്കുള്ളിലാണ്. പരസ്പരം സംസാരിക്കാൻ ഭയന്നോ മടിച്ചോ നമ്മൾ നടത്തുന്ന തീരുമാനങ്ങൾ ബന്ധങ്ങളെ തകർക്കുന്നു. വേറൊരു ഉദാഹരണം പറയാം. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പതിവിലും ഗൗരവത്തിലാണ്. ഭാര്യ വിചാരിക്കുന്നു, ഇന്ന് ഞാനുണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ചാവാം പരാതി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച പണത്തിന്റെ കാര്യത്തിലാവാം ഈ ദേഷ്യം. ഭാര്യ തിരിച്ച് ഗൗരവം കാണിക്കുന്നു. ഇതൊരു വലിയ വഴക്കിലേക്ക് നയിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്നത്, ഓഫീസിലുണ്ടായ കടുത്ത ജോലിഭാരം കാരണം അദ്ദേഹം തളർന്നിരിക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് മുന്നിൽ ഭാര്യയെ മുഖം വീർപ്പിച്ചപ്പോൾ പ്രശ്നം വഷളായി. ഇവിടെ ഒരു ചോദ്യം മതിയായിരുന്നു: എന്താണ് ഇന്നൊരു മാറ്റം? ജോലിയിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ വിചാരിക്കുന്നതാണ് ശരി എന്ന തോന്നൽ, മറുവശം ചോദിച്ചാൽ ഒരുപക്ഷെ സത്യം നമ്മളെ വേദനിപ്പിക്കുമോ എന്ന പേടി, ഒരാളെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മുടെ മനസ്സിലുള്ള മോശം ഇമേജ്, ഇതൊക്കെയാണ് മോശം ചിന്തകളിലേക്ക് നയിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ സ്വയം പീഡിപ്പിക്കുന്നു. തെറ്റായ ധാരണകൾ കാരണം നല്ല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മൾ അകറ്റുന്നു. പാതിബന്ധ വിവരങ്ങൾ വെച്ചെടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും നമ്മളെ തകർക്കും എന്നതൊക്കെയാണ് ഇതിന്റെ ദോഷങ്ങൾ. ഊഹിക്കുന്നതിനു പകരം വ്യക്തത വരുത്തുക. നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? എനിക്കത് വിഷമമായി എന്ന് തുറന്നു പറയുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കും. അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറിയെന്ന് അവരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു ഊഹം നൽകുമ്പോൾ അതിനോട് ചോദിക്കുക: ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? അതോ ഞാൻ വെറുതെ തോന്നുന്നതാണോ? പെട്ടെന്നൊരു നിഗമനത്തിലെത്തുന്നതിനു പകരം കുറച്ച് സമയം നൽകുക. പലപ്പോഴും സമയം സത്യത്തെ പുറത്തു കൊണ്ടുവരും. ജീവിതം എന്നത് വളരെ ചെറുതാണ്. അവിടെ ഇല്ലാത്ത നിഴലുകളെ നോക്കി പേടിച്ചും സ്വന്തം ഊഹങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ക്രൂശിച്ചും നമ്മൾ എന്ത് നേടാനാണ്? ഒരു നിമിഷം ആലോചിക്കുക. നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേട്ടറിവിന്റെയോ ഊഹത്തിന്റെയോ പുറത്താണോ? എങ്കിൽ ഇന്ന് തന്നെ അവരോടൊന്ന് സംസാരിക്കുക. മറുവശം കൂടി അറിയുമ്പോൾ ഒരുപക്ഷെ ആ പിണക്കം അലിഞ്ഞു പോയേക്കാം. സത്യമറിയാതെ ആരെയും വിധിക്കരുത്. സ്വന്തം സമാധാനം നശിപ്പിക്കരുത്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിൽ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ദേവു നിവേദിത ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ദേവു നിവേദിത ആലപിച്ച ഗാനം. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912.

Romaria. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: സുന്ദർലാൽ നഹാത നിർമ്മാണം നിർവഹിച്ച് എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കനകച്ചിലങ്ക. തോപ്പിൽ ഭാസിയുടെ കഥയും സംഭാഷണവും. ബി ജെ മോഹനായിരുന്നു ഛായാഗ്രഹണം. പ്രകാശിന്റെ ചിത്രസന്നിവേശം. കലാ സംവിധാനം നിർവഹിച്ചത് ബാലനായിരുന്നു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. എ എൽ രാഘവൻ, ജാനകി, പി സുശീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. 1966 നവംബർ 11 തീയതിയായിരുന്നു കനകച്ചിലങ്ക പ്രദർശനത്തിനെത്തിയത്. പ്രേം നസീർ, തിക്കുറിശി സുകുമാരൻ നായർ, ടി കെ ബാലചന്ദ്രൻ, മുത്തയ്യ, അടൂർ ഭാസി, ജി കെ പിള്ള, ജോസഫ്, കടുവാക്കുളം ആന്റണി, പങ്കജവല്ലി, സുകുമാരി, ജൂനിയർ പത്മിനി എന്നിവരായിരുന്നു കനകച്ചിലങ്കയിലെ പ്രധാന അഭിനേതാക്കൾ. 7 പാട്ടുകളായിരുന്നു കനകച്ചിലങ്ക എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്. തിരിശീലയിൽ ഇപ്പോൾ കേൾക്കാം കനകച്ചിലങ്കയിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഉത്തരായന രേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഉത്തരായന രേഖ കടന്നുപോകുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മാതാപിതാക്കളുടെ ഉള്ളിലെ ഉണങ്ങാത്ത വൈകാരിക മുറിവുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുമോ? അത് സ്വയം ചികിത്സിക്കുവാൻ കഴിയുന്നതാണോ? അതിലൂടെ ഒരു പുതിയ ജീവിതം മക്കൾക്ക് നൽകാനാകുമോ? ചോദ്യം ഒരു രക്ഷിതാവിന്റേതാണ്. ചോദ്യത്തിൽ കുറച്ച് കഴമ്പുണ്ട്. എന്നുവച്ച് ഉള്ളിലെ വൈകാരികമായ മുറിവുകളെ ചികിത്സിക്കാതെ മാതാപിതാക്കളാകുന്നത് ഒരു പരാജയമാണെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ പരിഹരിക്കപ്പെടാത്ത വേദനകൾ നമ്മുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ മനഃശാസ്ത്രത്തിന് കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്. നാം അനുഭവിക്കുന്ന ഓരോ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും അറിയാതെ തന്നെ നമ്മുടെ മക്കളിലേക്ക് പകരുന്നു എന്നതാണ് സത്യം. കുട്ടികൾ അവരുടെ സംരക്ഷകരുടെ വൈകാരികാവസ്ഥയെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നവരാണ്. മാതാപിതാക്കളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നു. ഇത് സുരക്ഷിതത്വത്തെയും ഭീഷണിയെയും കുറിച്ചുള്ള അവരുടെ ധാരണകളെ ഭാഷ പഠിപ്പിക്കുന്നതിന് മുൻപേ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു. മാതാപിതാക്കളുടെ ഉള്ളിലെ ഈ മുറിവുകൾ ഒരിക്കലും അദൃശ്യമായി തുടരാറില്ല. അവ പലപ്പോഴും അസ്ഥിരമായ പെരുമാറ്റങ്ങളായും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമായും അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നുള്ള പിൻവാങ്ങലുമായും ഒക്കെ പുറത്തുവരാം. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ വൈകാരികമായ അസ്ഥിരതയോ കാണുന്ന കുട്ടി ഇതാണ് സ്നേഹത്തിന്റെ ശരിയായ അർത്ഥം എന്ന് തെറ്റായി ധരിക്കുന്നു. കാലക്രമേണ ഇതേ മാതൃകകളാണ് അവർ തങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിലും വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിലും പിന്തുടരുന്നത്. ബോധപൂർവമല്ലെങ്കിലും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വേദനയുടെ ഒരു ചങ്ങല ഇത്തരത്തിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ മറുവശം ഏറെ പ്രത്യാശ നൽകുന്നതാണ്. സ്വന്തം മാനസിക ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുകയും തെറാപ്പിയിലൂടെയും സ്വയം നിരീക്ഷണത്തിലൂടെയും മുന്നോട്ടു പോകുകയും ചെയ്യുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് അതിശക്തമായൊരു അടിത്തറയാണ്. ഇത്തരം കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് വൈകാരികമായ സ്ഥിരതയും പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും കൂടുതലായിരിക്കും. മാതാപിതാക്കൾ തങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കണ്ടുപഠിക്കുന്നതിലൂടെ മറ്റുള്ളവരെ വിശ്വസിക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. മാതാപിതാക്കളാകുന്നതിനു മുൻപ് നാം പൂർണ്ണമായും മാനസികാരോഗ്യം വീണ്ടെടുക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ പ്രായോഗികമല്ല. അത്തരമൊരു തികഞ്ഞ അവസ്ഥ ലോകത്താർക്കും സാധ്യവുമല്ല. എന്നാൽ സ്വയം തിരിച്ചറിയാനുള്ള ഓരോ ചെറിയ ചുവടുവയ്പ്പും നമ്മുടെ മക്കളിലേക്ക് പകരേണ്ട വേദനയുടെ ഭാരം കുറയ്ക്കുന്നു എന്നതാണ് പ്രധാനം. തന്റെ ഉള്ളിലെ മുറിവുകളെ തിരിച്ചറിയുന്ന രക്ഷിതാവ് സത്യത്തിൽ തന്റെ കുഞ്ഞിനു വേണ്ടി വലിയൊരു നിക്ഷേപം നടത്തുകയാണ്. വരാനിരിക്കുന്ന തലമുറയുടെ സമാധാനത്തിനു വേണ്ടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ സ്വയം ചികിത്സ ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, മറിച്ച് അത് ഏറ്റവും വലിയ സ്നേഹ പ്രകടനമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇന്റർജനറേഷണൽ ട്രോമ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മുൻ തലമുറകൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ ജനിതക ഘടനയിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. എന്നാൽ ഈ ചങ്ങല പൊട്ടിക്കാൻ നമുക്ക് സാധിക്കും. അറിവ് ഒരു വലിയ ശക്തിയാണ്. നമ്മെ വേദനിപ്പിച്ച കാര്യങ്ങൾ തിരിച്ചറിയുകയും അവ മക്കളിലേക്ക് പകരാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും ചെയ്യുമ്പോൾ നാം ഒരു പുതിയ സംസ്കാരം വീടിനുള്ളിൽ നിർമ്മിക്കുകയാണ്. സ്നേഹമെന്നത് ഭയമില്ലാത്ത ഒന്നാണെന്ന് മക്കൾക്ക് കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്വയം ചികിത്സിക്കുന്ന മാതാപിതാക്കൾ മക്കളോട് മാപ്പ് പറയാൻ മടി കാണിക്കാറില്ല. തന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് തുറന്നു പറയാൻ കാണിക്കുന്ന ആ വലിയ മനസ്സ് കുട്ടിക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. സ്നേഹത്തിൽ തെറ്റുകൾ സംഭവിക്കാം എന്നും അവ തിരുത്തപ്പെടേണ്ടതാണ് എന്നും അവർ പഠിക്കുന്നു. ഇത് കുട്ടികളിൽ കുറ്റബോധം കുറയ്ക്കാനും അവരെ കൂടുതൽ സത്യസന്ധരാക്കാനും സഹായിക്കുന്നു. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരന്തരീക്ഷം ഒരുക്കാൻ മാതാപിതാക്കളുടെ മാനസിക ശാന്തി അനിവാര്യമാണ്. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ ഭൂതകാലത്തെ മുറിവുകളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകണം. അത് പങ്കാളിയോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ആകാം. ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന വേദനകളാണ് പിന്നീട് പൊട്ടിത്തെറികളായി പുറത്തുവരുന്നത്. മാനസികമായ സമ്മർദ്ദം തോന്നുമ്പോൾ സഹായം തേടുന്നത് ഒരു കുറവാണെന്ന് കരുതരുത്. അത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയുള്ളൂ. സമാധാനമുള്ള ഒരു മനസ്സിന് മാത്രമേ സമാധാനമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയൂ. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഏറ്റവും വലിയ സംരക്ഷണം. നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തിന് പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല. എന്നാൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഭക്ഷണവും വസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ. മക്കൾക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു മനസ്സുകൂടി ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം. സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമുള്ള പാഠങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആ മാറ്റം നിങ്ങളുടെ മക്കളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസമായി പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംതൃപ്തി തോന്നും. അവസാനമായി, സ്നേഹമെന്നത് ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ വേദനയുടെ മാലിന്യങ്ങൾ കലരാതിരിക്കാൻ നമുക്ക് കാവലിരിക്കാം. മുറിവേറ്റ ഹൃദയങ്ങളുമായിട്ടാണെങ്കിലും സ്നേഹത്തിന്റെ ഈ യാത്രയിൽ നമുക്ക് പരസ്പരം താങ്ങായി നിൽക്കാം. നിങ്ങളുടെ മാറ്റം ഒരുപക്ഷെ നിങ്ങളുടെ വംശപരമ്പരയുടെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയേക്കാം. സ്നേഹവും കരുതലുമുള്ള ഒരു മാതാപിതാവാകാൻ നിങ്ങളെടുക്കുന്ന ഓരോ ശ്രമവും വിലമതിക്കാനാകാത്തതാണ്. സമാധാനപൂർണമായ ഒരു പ്രഭാതത്തിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചു നടത്താം. ഇന്നു മുതൽ നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാം. ഉള്ളിലെ ഭയങ്ങളെയും സങ്കടങ്ങളെയും സ്നേഹം കൊണ്ട് സുഖപ്പെടുത്താം. നമ്മുടെ മക്കൾ നമ്മേക്കാൾ മികച്ചവരായും സമാധാനമുള്ളവരായും വളരുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയില്ല. ആ സന്തോഷത്തിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം.
1: രക്ഷിതാക്കളറിയാൻ

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് ഒരു കട്ടിലിനെ കുറിച്ച് കേൾക്കാം. യാത്രകളും അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ചില കാഴ്ചകളും ശബ്ദങ്ങളുമുണ്ട്. ഇന്ന് കേൾക്കാൻ പോകുന്നത് ദൂരെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ കണ്ട ചില കാഴ്ചകളും കേട്ട ചില ഈണങ്ങളും എങ്ങനെയാണ് ഒരു സഞ്ചാരിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് എന്നതിനെ കുറിച്ചാണ്. ഒരു കാഴ്ച, ഒരു കട്ടിൽ, ഒരു പാട്ട്, ഇവ എങ്ങനെ ഒരു നാടിന്റെ ഹൃദയമിടിപ്പായി മാറുന്നു എന്ന് നമുക്ക് നോക്കാം. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്ര. ഒരു സഞ്ചാരിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പച്ചപ്പിന്റെ ആർഭാടമില്ലാത്ത ലളിതമായ എന്നാൽ അതിമനോഹരമായ കാഴ്ചകൾ. ഈ കാഴ്ചകൾക്കിടയിൽ എങ്ങും കാണുന്ന ഒരൊറ്റ വസ്തുവുണ്ട്, അതാണ് ചാർപ്പായി. ചാർപ്പായി അഥവാ നാല് കാലുകളുള്ള കട്ടിൽ കേവലം ഒരു കിടക്ക മാത്രമല്ല, അത് ഉത്തരേന്ത്യൻ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു സാംസ്കാരിക ചിഹ്നമാണ്. നമ്മുടെ നാട്ടിൽ ചകിരി ഉപയോഗിക്കുന്നത് പോലെ അവിടെ കയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ചണം അഥവാ ജൂട്ടാണ്. ചണനാരികൾ കൊണ്ട് നെയ്തെടുത്ത ഈ കട്ടിലുകൾ ഓരോ വീടിനു മുന്നിലും ഒരു അലങ്കാരം പോലെ കാണാം. പലപ്പോഴും സിമന്റ് തേച്ച് മിനുക്കാത്ത ഇഷ്ടിക മാത്രം കൊണ്ട് നിർമ്മിച്ച ഗ്രാമീണ ഭവനങ്ങളുടെ ലാളിത്യത്തിന് ഈ കട്ടിലുകൾ മാറ്റുകൂട്ടുന്നു. ചാർപ്പായി എന്തിനാണ് വീടിന് പുറത്ത്? കാരണം ഉത്തരേന്ത്യൻ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ചൂടുള്ള മാസങ്ങളിൽ വീടിനകത്തേക്കാൾ സുഖകരമായ തണുപ്പ് പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ പല ഗ്രാമവാസികളും രാത്രിയിൽ വീട്ടുമുറ്റത്തോ മരത്തണലിലോ ഈ ചാർപ്പായി വിരിച്ചു കിടക്കുന്നു. ഇത് വെറും ഉറങ്ങാനുള്ള സ്ഥലം മാത്രമല്ല, പകൽ സമയങ്ങളിൽ ഇത് വിശ്രമത്തിന്റെയും അതിഥികളെ സ്വീകരിക്കുന്നതിന്റെയും വേദിയാണ്. ഗ്രാമത്തിലെത്തിയാൽ നമ്മെ സ്വീകരിക്കാൻ ഒരുക്കുന്ന ആദ്യത്തെ ഇരിപ്പിടം ഈ ചാർപ്പായി ആയിരിക്കും. വൈകുന്നേരങ്ങൾ ഈ ചാർപ്പായകൾക്ക് ജീവൻ നൽകുന്ന സമയമാണ്. ഒരു കൂട്ടം ഗ്രാമവാസികൾ തങ്ങളുടെ ദിവസത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വഴിയോരങ്ങളിൽ ഈ കട്ടിലുകൾ വലിച്ചിട്ട് കൂട്ടം കൂടുന്നു. അന്ന് നടന്ന കാര്യങ്ങൾ, കൃഷിയുടെ വിശേഷങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ, ചിരികൾ, തമാശകൾ എല്ലാം ഈ ചാർപ്പായി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇത് ഗ്രാമത്തിലെ അങ്ങാടി പ്രസംഗങ്ങളുടെയും സമൂഹ അടുപ്പങ്ങളുടെയും വേദിയാണ്. ഒരാൾ തന്റെ കട്ടിലിൽ ഇരിക്കുന്നു, മറ്റൊരാൾ അതിൽ കാലിട്ടിരിക്കുന്നു, അടുത്തയാൾ നിരത്തിരിക്കുന്നു. ചാർപ്പായി ഒരു സാമൂഹിക ബന്ധത്തിന്റെ ചരടായി മാറുകയാണ് ഇവിടെ. ആഗ്രയിൽ എത്തിയ ശേഷം ഒരു പ്രഭാതത്തിൽ കണ്ടൊരു കാഴ്ച ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൂരെയായി കണ്ട ഇഷ്ടിക മാത്രം കൊണ്ട് നിർമ്മിച്ച പൂശാത്ത ഒരു വലിയ കെട്ടിടം. അത് താൽക്കാലികമായി താമസിക്കുന്ന ഒരു കൂട്ടം ഗ്രാമവാസികളുടെ ഇടമായിരുന്നു. അവിടുത്തെ ജീവിതശൈലി നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വിഭിന്നമാണ്. അവിടെ വീടുകളും തൊഴുത്തും ഒരേ കെട്ടിടത്തിൽ ഒരുമിച്ചാണ് കണ്ടിരുന്നത്. മനുഷ്യനും കന്നുകാലികളും പരസ്പരം ആശ്രയിച്ച് ഒരേ ഇടം പങ്കിട്ട് ജീവിക്കുന്നതിന്റെ നേർക്കാഴ്ച. ആ കാഴ്ചയിലെ ഏറ്റവും മനോഹരമായ ഭാഗം തീർത്തും ഗ്രാമവാസിയായ ഒരു പെൺകുട്ടിയെ കണ്ടതാണ്. അവൾ ഒരു കയറിൽ പശുവിനെ വലിച്ച് തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ പെൺകുട്ടിയുടെ നടത്തത്തിൽ, അവളുടെ വസ്ത്രധാരണത്തിൽ, അവൾ പശുവിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആ മണ്ണിനോടും ജീവിതത്തോടുമുള്ള ഒരുതരം ഇഴുകിച്ചേരൽ കാണാമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ഹൈടെക് ജീവിത രീതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ജീവിതം വളരെ ലളിതമാണ്, എന്നാൽ അതിൽ കഠിനാധ്വാനത്തിന്റെയും ഭൂമിയോടുള്ള ബന്ധത്തിന്റെയും സൗന്ദര്യമുണ്ട്. ഈ കാഴ്ചകൾ ഒരു സഞ്ചാരിയുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരുതരം ഏകാന്തതയുടെയും ഗൃഹാതുരത്വത്തിന്റെയും ഭാവമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഭൂപ്രകൃതിയും ജീവിതവും ആദ്യം ശ്രദ്ധിച്ചത് ആ നിമിഷത്തിലാണ്. ആ കാഴ്ചകൾ, ആ നിശബ്ദത, ആ തൊഴുത്തിൽ നിന്ന് വരുന്ന മണം, ഇതെല്ലാം മനസ്സിലൊരു പ്രത്യേക തരം വികാരം സൃഷ്ടിച്ചു. അവിടെ കണ്ട ജീവിതം കേവലം ദാരിദ്ര്യമല്ല, മറിച്ച് തിരശീലയില്ലാത്ത ഒരു ജീവിതത്തിന്റെ സൗന്ദര്യമായിരുന്നു. ഈ ചിന്തകളിലൂടെ കടന്നുപോയപ്പോ എന്റെ മനസ്സിൽ ഒരു പഴയ പാട്ട് കടന്നുവന്നു. ആ ഗാനം ആകാശവാണിയിലൂടെ രാത്രികളിൽ ഒഴുകി വന്നിരുന്ന ഒരു വികാരമായിരുന്നു. ഡിംപിൾ കപാഡിയ അഭിനയിച്ച രുദാലി എന്ന സിനിമയിലെ ദിൽ ഘൂം ഘൂം കരേ എന്ന ഗാനം, മനസ്സിൽ ഒരു വിങ്ങൽ സൃഷ്ടിക്കുന്ന ഗാനം. രുദാലി സിനിമയുടെ പശ്ചാത്തലം രാജസ്ഥാനിലെ ഗ്രാമങ്ങളായിരുന്നു. എന്നാൽ ആ ഗാനത്തിന്റെ വൈകാരികമായ അന്തരീക്ഷം ഉത്തർപ്രദേശിലെ ഈ ഗ്രാമകാഴ്ചകളുമായി വല്ലാതെ ഇഴുകിച്ചേർന്നിരുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ പാട്ട് ഒരു ദേശത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് ഏകാന്തതയുടെയും ഭൂതകാലത്തിന്റെ നൊമ്പരത്തിന്റെയും പ്രകൃതിയോടുള്ള ലയനത്തിന്റെയും ഈണമാണ്. ഈ ഗാനത്തിന് പിന്നിൽ ഒരു പ്രത്യേകതയുണ്ട്. ദിൽ ഘൂം ഘൂം കരേ എന്നതിന്റെ ഈണം പ്രശസ്ത സംഗീതജ്ഞനായ ഭുപൻ ഹസാരിക ചിട്ടപ്പെടുത്തിയതാണ്. യഥാർത്ഥത്തിൽ ഭുപൻ ഹസാരിക തന്നെ പാടിയ ഒരു ആസാമീസ് വേർഷൻ ഇതിനുണ്ട്. വ്യക്തമായ രണ്ട് ഭാഷകളിൽ രണ്ട് സംസ്കാരങ്ങളിൽ ഈ ഒരൊറ്റ ഈണം നൽകുന്ന വൈകാരിക അനുഭവം അത്ഭുതകരമാണ്. ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിലെ മലയാളികൾ കേട്ടറിഞ്ഞ വിങ്ങുന്ന മാധുര്യവും ഭുപൻ ഹസാരികയുടെ ശബ്ദത്തിലെ പരുപരുത്ത എന്നാൽ ആത്മാവുള്ള ഭാവവും രണ്ട് ഗാനങ്ങളും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരുതരം സംഗീതമാണ്. അത് സന്തോഷത്തിന്റെ തുള്ളിച്ചാട്ടമല്ല, മറിച്ച് ഹൃദയത്തിനുള്ളിലെ നേരിയൊരു വിങ്ങലാണ്, ഒരുതരം ഗൃഹാതുരമായ വേദന. ഈ ഗ്രാമത്തിലെ ജീവിതത്തിന്റെ നിശബ്ദതയിലും ചാർപ്പായിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും ഈ വിങ്ങലിന് പ്രസക്തിയേറുന്നു. രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ ഈ ഗാനം ഒരു കൂട്ടുകാരനെ പോലെ നമ്മോടൊപ്പം ചേരുന്നു. ഹൃദയം ഹും ഹും എന്ന് പറഞ്ഞ് പേടിക്കുന്നു. മേഘം ധം ധം എന്നിടിമുഴക്കുന്നു. ഈ വരികൾ പ്രകൃതിയുടെ ശബ്ദത്തെയും മനുഷ്യന്റെ ഉള്ളിലെ ഭയത്തെയും ഒരുപോലെ കോർത്തിണക്കുന്നു. ഈ ഒറ്റപ്പെടലിൽ പ്രകൃതി പോലും നമ്മുടെ വിഷാദത്തിൽ പങ്കുചേരുന്നതായി തോന്നുന്നു. ഏക് ബൂന്ദ് കഭി പാനി കി മൊരി അഖ്യോ സേ ബർസ, ഒരിറ്റ് വെള്ളം എന്റെ കണ്ണുകളിൽ നിന്ന് വർഷിക്കുമോ, അഥവാ ഒരു തുള്ളി കണ്ണുനീർ എന്റെ കണ്ണുകളിൽ നിന്ന് വരുമോ. എത്ര ലളിതമായ വരികൾ, എന്നാൽ അത് ഉൾക്കൊള്ളുന്ന വികാരം വളരെ വലുതാണ്. കണ്ണുനീർ പോലും പറ്റിയ ഒരു ഏകാന്തതയുടെ ചിത്രം. ആ ദിവസങ്ങൾക്ക് ശേഷം എന്റെ രാത്രികൾക്കൊരു ചിട്ട വന്നു. ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ ആ കയർക്കട്ടിലായ ചാർപ്പായയിൽ കിടക്കും. മൊബൈലിൽ ഭുപൻ ഹസാരികയുടെയും ലതാ മങ്കേഷ്കറുടെയും ശബ്ദത്തിൽ ഈ ദിൽ ഹോം ഹോം കരേ എന്ന ഗാനം കേൾക്കും. മുകളിൽ അനന്തമായ ആകാശം, ചുറ്റും ഗ്രാമത്തിന്റെ നിശബ്ദത. ഈ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടുത്തുള്ള മരങ്ങളിൽ നിന്ന് മയിലുകൾ കൂവുന്ന ശബ്ദം കേൾക്കാം. ആ ഗ്രാമീണതയുടെ ശബ്ദം ആ രാത്രിയുടെ ഭംഗി വർദ്ധിപ്പിച്ചു. മയിലിന്റെ കൂവൽ, അകലെ എവിടെയോ ഉള്ള കന്നുകാലികളുടെ ശബ്ദം, ചീവടുകളുടെ ശബ്ദം, ഇതിനെല്ലാം അകമ്പടിയായി മൊബൈലിൽ നിന്ന് ഒഴുകി വരുന്ന ദിൽ ഹൂം ഹൂം കരേ. ശരിക്കും ആ രാത്രികളിൽ ആ ചാർപ്പായയിൽ കിടന്നുകൊണ്ട് ഗ്രാമത്തിന്റെ മനസ്സ് എങ്ങനെയാണ് മൂളുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നു. അത് ചാർപ്പായയിൽ കിടക്കുന്നവരുടെ സ്വപ്നങ്ങളാണ്, അത് അവരുടെ നിശബ്ദമായ പ്രാർത്ഥനകളാണ്, അത് ഭൂമിയോടുള്ള അവരുടെ ബന്ധമാണ്. ചാർപ്പായി എന്ന സാംസ്കാരിക ഇടം ഒരു സഞ്ചാരിക്ക് നൽകിയത് വെറുമൊരു കിടക്കയായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് തുറക്കുന്ന ഒരു കിളിവാതിലായിരുന്നു. ഒരു നാടിന്റെ സംസ്കാരം അവിടുത്തെ കട്ടിലുകളിലും അവിടെ പാടുന്ന പാട്ടുകളിലുമുണ്ട്. ചാർപ്പായി ഒരു ഗ്രാമീണ ഇടമാണ്. ദിൽ ഹൂം ഹൂം കരേ ആ ഇടത്തിന്റെ ശബ്ദമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഓരോ സഞ്ചാരിയുടെ മനസ്സിലും ഉണർത്തുന്നത് നമ്മൾ തേടി നടന്ന ആ ലളിത ജീവിതത്തിന്റെ മനോഹാരിതയാണ്. ചാർപ്പായി എന്ന ലളിതമായ ഒരു കട്ടിലിൽ നിന്ന് തുടങ്ങി ദിൽ ഹൂം ഹൂം കരേ എന്ന ഗ്രാമത്തിലൂടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ ആത്മാവിലേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങൾ, ആനന്ദത്തിന്റെ മുഹൂർത്തങ്ങൾ,
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ

എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ നഗാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ

നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ഓളങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന ONV, സംഗീതം ഇളയരാജ, ഗാനം ആലപിച്ചത് S. ജാനകി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കന്യാകുളങ്ങരയിൽ നിന്നും ജ്യോതി, ലക്ഷ്മി, ലളിത, ജോമോൻ എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി മുക്കമ്പാലമൂടി നിന്നും സാവിത്രി, അഭിമന്യു, രാജി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. രചന സത്യനന്ദിക്കാട്, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഞാൻ ഏകരാണ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്നാണ്.

0: സുന്ദരം സുരഭിനം സുഖലാലയം എന്റെ നെഞ്ചിലെ പൂമുഖത്തൊരു കാവടിയാട്ടം
1: പ്രണയ വസന്തം
2: കലിരണിയുമ്പോൾ
1: പ്രിയ സഖി എന്തേ മൗനം.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ചില്ല എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ. കെ ജി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ കൊതിക്കുന്നു മാടൻ നടനെന്നും മഞ്ജുള, സിന്ധു, രവി, കാർത്തു എന്നിവർ.

0: മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം.
1: നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഇണ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ഏറ്റിയുമാർ. കെ ജി യേശുദാസും എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കുളത്തിൻകര നിന്നും ഓമന, സരസു, സാവിത്രി, രാധ എന്നിവർ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം യവനിക, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ചാങ്ങയിൽ നിന്നും പ്രസന്നൻ, സിന്ധു എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് കാവാലം നാരായണ പണിക്കർ രചന നിർവഹിച്ച ഗാനം. സംഗീതം ഗുണസിംഗ്. പടയോട്ടം എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കഞ്ചിയൂർ കോണത്തുനിന്നും ഭദ്രൻ, വിജയൻ, അച്യുതൻ എന്നിവർ.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശ്യാം ഈണമിട്ട ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, ചിത്രം ജോൺ ജാഫർ ജനാർദ്ദനൻ. കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുറ്റാമല നിന്നും പ്രഭ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം ശങ്കർ ഗണേഷ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കുഞ്ചരവിളയിൽ നിന്നും സുഗു, വിനു, രാജി എന്നിവർ.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ഇനി ജോൺസൺ ഈണമിട്ട ഗാനം. രചന ദേവദാസ്, ആലാപനം ജെൻസിയും കെ ജി മാർക്കോസും ചേർന്ന്. കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു. ആര്യങ്കാവിൽ നിന്നും ഭാമിനി, രാജൻലാൽ, ജീവൻലാൽ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് എം ജി സോമനെ കുറിച്ച് കേൾക്കാം. മനുഷ്യന് പല ഇഷ്ടങ്ങളും ഉണ്ടാവും, പലപ്പോഴും അവ തരംതിരിക്കാറില്ല. എന്നാൽ മണ്ണടിപ്പറമ്പിലെ പൂമുഖത്ത് ഒരാളുടെ 10 ഇഷ്ടങ്ങൾ രേഖപ്പെടുത്തിയ കടലാസ് നാള് ചില്ലിട്ട് വച്ചിരിക്കുന്നു. ഇഷ്ടങ്ങൾ താഴെ താഴെ എഴുതിയിരിക്കുന്നു. അയാളുടെ പേരാണ് എം ജി സോമൻ. ഇഷ്ടങ്ങളുടെ പട്ടിക ഏതാണ്ട് ഇങ്ങനെയാണ്. സ്വന്തം നാട്ടിലെ പുഴക്കരയിലുള്ള വെൺപാല കദളിമംഗലം ക്ഷേത്രത്തിലെ സന്ധ്യാസമയ ദർശനമാണ് ഏറ്റവും ഇഷ്ടം. മക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് ഇഷ്ടം. എല്ലാം കൊച്ചു കൊച്ചിഷ്ടങ്ങൾ. ജീവിതവും അങ്ങനെ ഏറ്റവും ലളിതമായി നയിച്ച ആളായിരുന്നു എം ജി സോമൻ. നാടകത്തിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച് ചലച്ചിത്രത്തിലെത്തി തന്റേതായ സംഭാഷണ ശൈലിയിലൂടെയും അഭിനയ പാടവത്തിലൂടെയും പാദമുദ്രകൾ പതിപ്പിച്ച അഭിനേതാവായിരുന്നു എം ജി സോമൻ. വ്യോമസേനയിൽ 10 വർഷത്തെ ഔദ്യോഗിക ജീവിതം. കൃഷിപ്പണി ചെയ്യാനെന്ന വ്യാജേന ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി നേരെ പോയത് നാടകത്തിന്റെ തട്ടകത്തിലേക്കായിരുന്നു. കലയെയും ജീവിതത്തെയും അത്യധികം സ്നേഹിച്ച വ്യക്തിത്വം. സ്ക്രീൻ പ്രസൻസും ഡയലോഗ് പ്രസന്റേഷനും കൊണ്ട് എം ജി സോമൻ മലയാള ചലച്ചിത്രത്തിൽ തന്റേതായ ഇടം കണ്ടെത്തി.

0: നെടുനീളൻ ഡയലോഗുകളായിരുന്നു ലേലം എന്ന ചലച്ചിത്രത്തിലുണ്ടായിരുന്നത്. എന്നാലും നേരാ തിരുമേനി എന്ന് സോമൻ പറയുന്നത് തിരുമേനിയോട് മാത്രമായിരുന്നില്ല, കാഴ്ചക്കാരായ നമ്മളോടെല്ലാവരോടുമായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രയോഗം കാലം ഇത്ര കഴിഞ്ഞിട്ടും നമ്മളുടെ മനോതലങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാത്തത്. ലേലം ഹിറ്റായി ഓടുമ്പോൾ എം ജി സോമൻ കൊച്ചിയിൽ ആശുപത്രി കിടക്കയിലാണ്. ജനാല തുറന്നാൽ കാണാവുന്ന ദൂരത്തിലെ മതിലിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററുകളിൽ 10ാം വാരമെന്ന് വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചിരിക്കുന്നത് കാണാം. അത് ഭാര്യ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആനക്കാട്ടിൽ ഈപ്പച്ചൻ പറഞ്ഞു അത്രേ, നേരാടി ലേലം 100 കടക്കും. ശരിക്കും ലേലമെന്ന ചലച്ചിത്രം എം ജി സോമന്റേതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിരവധി കഥാപാത്രങ്ങൾ എം ജി സോമന് വേറെ ഉണ്ടെങ്കിലും ലേലത്തിലെ ആനക്കാട്ടിലെ ഈപ്പച്ചൻ ജീവസുറ്റ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്.
1: ഒറ്റപ്ലാമൂട്ടി ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേലൗത കുട്ടിയുടെ കെട്ടിയുടതള്ള തിരുമേനി ഈ കുപ്പായം ഇട്ടുപോയെങ്കിൽ അവരിപ്പോഴും അവിടുത്തേക്ക് കൂടെ പറഞ്ഞ പെങ്ങള് തന്നെ
2: അല്ലയോ. ഈപ്പച്ചൻ, സമുദായത്തിൽ രണ്ട് പ്രമാണിമാര് തമ്മിൽ സ്പർദ്ധ വേണ്ടെന്ന് ഞാൻ കരുതിയുള്ളൂ. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിൽ കള്ളും കള്ളച്ചാരവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുടമ്പി നാട്ടുകാരുടെ മുമ്പ് ജലിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ബട്ട് ടു ഇറവറന്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ.
3: നേരാ തിരുമിനി, ഈപ്പച്ചൻ പള്ളിക്കുടത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴിമരത്തെ നിന്ന് അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മ എന്റെ 10ാമത്തെ പിറന്നാളാ. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3ാം പക്കം എന്റെ അപ്പനെ പള്ളിമുറ്റത്തുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കി വാ തിരുമേനി. ദേണ്ടി ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന്ന് വഴിയുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ടായി ഇതുപോലത്തെ കുപ്പായം ഇട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടാ നീ തലകുലിക്കല്ലോ?
4: ഇറവ
1: ഇറവ
4: ഇറവറ
1: ഇറവറ

0: கீதம்
1: ലേലം തന്നെയായിരുന്നു എം ജി സോമന്റെ ഒടുവിലത്തെ ചിത്രവും. 1997 December 12 എം ജി സോമൻ എന്ന അഭിനേതാവ് തന്റെ ജീവിതവേഷം അഴിച്ചുവച്ചു. കദളിമംഗലവും ശ്രീവല്ലഭ സന്നിധിയും കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ എം ജി സോമന് മറ്റേതൊരു ലോകവും. അതെന്തുകൊണ്ടെന്നാൽ അത്ര കണ്ട് നാട്ടിൻ പുറത്തുകാരനായിരുന്നു ആ മനുഷ്യൻ. മണ്ണടിപ്പറമ്പിൽ ഒരു സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല, ആ സിനിമാക്കാരനെ അന്വേഷിച്ച് കമലഹാസനും പ്രേം നസീറും മോഹൻലാലും മധുവും നെടുമുടി വേണുവും തിലകനുമൊക്കെ എത്രയോ വട്ടം വന്നു. അത്രയേറെ സൗഹൃദം കാത്തുസൂക്ഷിച്ച ആളായിരുന്നു എം ജി സോമൻ. കലാകാരൻ സ്നേഹസമ്പന്നനായ സുഹൃത്തുകൂടിയായിരിക്കണമെന്ന് എം ജി സോമൻ ജീവിതത്തിലൂടെ തെളിയിച്ചു. വെറും കച്ചവടത്തിനപ്പുറം ചലച്ചിത്ര ലോകത്ത് അനശ്വരമായ സൗഹൃദത്തിന്റെ ഇടങ്ങൾ കൂടിയുണ്ടെന്ന തിരിച്ചറിവ്. താരപരിവേഷങ്ങൾക്കൊപ്പം സാധാരണ പരിവേഷങ്ങൾ കൂടിയായാലേ താരം മനുഷ്യനാകൂ എന്ന് എം ജി സോമൻ വിശ്വസിച്ചു. താൻ ജീവിക്കുന്ന ഗ്രാമത്തെയും അതിന്റെ അന്തസ്സത്തകളെയും ഒരാൾ എത്ര കണ്ട് ഉൾക്കൊള്ളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുമൂലപുരം ആസാദ് നഗർ റെസിഡൻസ് അസോസിയേഷൻ. എം ജി സോമൻ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സജീവമായി പ്രവർത്തിച്ച ആസാദ് കലാകേന്ദ്രമാണ് ഇന്ന് ആസാദ് നഗർ റെസിഡൻസ് അസോസിയേഷൻ. സിനിമയിൽ കയറിയതോടെ നാടും നഗരവും വിട്ട് മറ്റേതോ ലോകത്ത് വിരാജിക്കാൻ എം ജി സോമൻ തയ്യാറായിരുന്നില്ല. തിരക്കിൽ നിന്നൊഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നാട്ടുവഴികളിലൂടെ കദളിമംഗലത്തിലേക്കും ശ്രീവല്ലഭ സന്നിധിയിലേക്കും നടക്കുന്ന എം ജി സോമനെ ഇന്നും നാട്ടുകാർ ഓർത്തെടുക്കുന്നത് അതുകൊണ്ടാണ്.

എം ജി സോമശേഖരൻ നായരെന്ന എം ജി സോമൻ പുതിയ താരോദയങ്ങൾക്കിടയിൽ നായകവേഷത്തിൽ അധിക നാൾ തിരശീലയിൽ നിൽക്കുവാനായില്ലെങ്കിലും അച്ഛനും ജ്യേഷ്ഠനും മുത്തശ്ശനുമൊക്കെയായി പലവിധ വേഷങ്ങളിലേക്ക് ഭാവപ്രകാശം ചെയ്യാൻ എം ജി സോമന് കഴിഞ്ഞു. പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചലച്ചിത്രത്തിലൂടെയായിരുന്നു എം ജി സോമൻ ചലച്ചിത്രത്തിലെത്തിയത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മലയാറ്റൂർ രാമകൃഷ്ണന്റേതായിരുന്നു. നായകനായിട്ടാണ് സിനിമയിലേക്കുള്ള രംഗപ്രവേശമെങ്കിലും ഉപനായകനാവാനും വില്ലനാവാനും സോമന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. 70കളിൽ സുകുമാരൻ, ജയൻ എന്നിവരോടൊപ്പം സിനിമാ ജീവിതം ആരംഭിച്ച് 24 വർഷത്തിനിടയിൽ ഏകദേശം 400 ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ. ആദ്യമായി വടക്കേ അമേരിക്കയിൽ ചിത്രീകരിച്ച 7 കടലിനക്കരെ എന്ന മലയാള ചിത്രത്തിലെ നായകൻ എം ജി സോമനായിരുന്നു. ആദ്യ ചിത്രമായ ഗായത്രിയിലേക്ക് വരുമ്പോൾ എം ജി സോമൻ കേരള ആർട്സ് തിയേറ്ററിന്റെ രാമരാജ്യം എന്ന നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു. 1973 പ്രദർശനത്തിനെത്തിയ ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് സോമൻ അഭിനയിക്കുന്നത്, രാജാമണി എന്ന ബ്രാഹ്മണ യുവാവിന്റെ വേഷം. എം ജി സോമൻ ഗായത്രിയിലൂടെ തിരശീലയിൽ നന്നായി പകർന്നു. അത് ചലച്ചിത്രത്തിലേക്ക് ഒരു തുടർച്ചയാകാൻ കാരണമായി തീരുകയും ചെയ്തു.

ഗായത്രിയിൽ അഭിനയിക്കുന്ന അതേ വർഷം തന്നെ ചുക്ക്, മാധവിക്കുട്ടി എന്നീ ചിത്രങ്ങളിലും അഭിനയിക്കാൻ എം ജി സോമന് കഴിഞ്ഞു. മഞ്ഞിലാസിന്റെ ബാനറിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചുക്ക്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കഥയെ ആസ്പദമാക്കിയായിരുന്നു ചുക്ക് ചലച്ചിത്രമായത്. ഇഷ്ടപ്രാണേശ്വരി, വെൺചന്ദ്രലേഖയൊരു അപ്സരസ്ത്രീ, സംക്രമ വിഷുപക്ഷി എന്ന് തുടങ്ങിയ അതിമനോഹരമായ ഗാനങ്ങൾ ചുക്ക് എന്ന ചലച്ചിത്രത്തെ ശ്രദ്ധേയമാക്കി. തോപ്പിൽ ഭാസിയുടെ സംവിധാനത്തിലാണ് മാധവിക്കുട്ടി പ്രദർശനത്തിനെത്തിയത്. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ കഥയെ ആസ്പദമാക്കിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചുക്കിലും മാധവിക്കുട്ടിയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ എം ജി സോമന് കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: നാല് വർഷം കൊണ്ട് തന്നെ സംസ്ഥാന അവാർഡ് നേടാൻ എൻ ജി സോമന് കഴിഞ്ഞു. ചുവന്ന സന്ധ്യകൾ, സ്വപ്നാടനം എന്നീ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തെ മുൻനിർത്തി 1975 മികച്ച സഹനടനുള്ള പുരസ്കാരവും 1976 തണൽ, പല്ലവി എന്നീ ചലച്ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടാൻ എം ജി സോമന് കഴിഞ്ഞു. രാജീവ് നാഥായിരുന്നു തണലിന്റെ സംവിധായകൻ. ബി കെ പൊറ്റക്കാടായിരുന്നു പല്ലവി സംവിധാനം ചെയ്തത്. 1977 മാത്രം 47 ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എം ജി സോമന് കഴിഞ്ഞു. ചട്ടക്കാരിയിലെ റിച്ചാർഡ്, ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ, രാസലീലയിലെ ദത്തൻ നമ്പൂതിരി, തുറമുഖത്തിലെ ഹംസ, രക്തബന്ധമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി, അനുഭവത്തിലെ ബോസ്കോ, ഒരു വിളിപ്പാടകലയിലെ മേജർ, വന്ദനത്തിലെ കമ്മീഷണർ, നമ്പർ 20 മദ്രാസ് മെയിലിലെ ആർ കെ നായർ എന്നിങ്ങനെ എത്രയോ അവിസ്മരണീയ കഥാപാത്രങ്ങളെ എം ജി സോമൻ തിരശീലയിൽ വരച്ചിട്ടു. ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ ആകെ 2 സീനുകൾ മാത്രമാണ് എം ജി സോമൻ ഉണ്ടായിരുന്നത്. ശബ്ദവിന്യാസങ്ങളുടെ രീതിഭാവങ്ങളിലൂടെ ആ ചലച്ചിത്രത്തിലെ ഡയലോഗ് പ്രേക്ഷക ഹൃദയങ്ങളിൽ മായാത കുറിച്ചിടാൻ എം ജി സോമന് കഴിഞ്ഞു.
2: അയ്യോ സാറോ, ക്ഷമിക്കണം സാർ, സാറോട് പറയാൻ ഞാൻ മറന്നുപോയി. അവൾ വന്നു, അപ്പോഴേ വന്നു. ആ ബഹളത്തിനിടയിൽ സാറോട് വന്ന് പറയാൻ ഞാനും വിട്ടുപോയി. സോറി സാർ, ഐ എം വെരി സോറി.
3: അവൾ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വന്ന അതിനല്ല, എനിക്ക് മാധവൻ കുട്ടിയോട് കാര്യം സംസാരിക്കാനുണ്ട്.
2: എന്താണ് സാർ?
3: വേണ്ട, നമുക്ക് പുറത്തെവിടെങ്കിലും പോയിരുന്നു സംസാരിക്കാം.
2: ഓ, അതിലെന്താ? സത്യമല്ല, നീ വാതിലടച്ചിടണം. എന്താ എന്താ സാർ, എന്താ സംസാരിക്കാൻ പറഞ്ഞു?
3: മാധവൻകുട്ടി, ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും ഒരു നല്ല ന്യൂസ് അല്ല. അത് കേൾക്കുമ്പോ മാധവൻകുട്ടി എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനത് പറഞ്ഞേ പറ്റൂ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് സീത അല്പം നേരത്തെയാ പോയതെന്ന് മാധവൻകുട്ടിക്ക് അറിയാലോ. അവളെയും കൂട്ടുകാരികളെയും ഞാൻ തന്നെയാ നേരത്തെ പറഞ്ഞയച്ചത്. ഞാൻ അങ്ങനെയാ, വല്ലാത്ത ക്ഷീണം തോന്നുമ്പോഴും കുട്ടികളെ നേരത്തെ പറഞ്ഞയച്ച് ഞാൻ എന്റെ കൊച്ചു കൊച്ചു ദുശീലങ്ങളുമായി അങ്ങനെ തനിയെ ഇരിക്കും.
4: ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ എന്റെ നേരെ ഒരു ജീപ്പ് ഇടിക്കാൻ വന്നു. ഞാൻ പേടിച്ച് പിന്നോട്ട് ചാടിയപ്പോ ചെളി വീണു.
3: അതിനായി കരയണേ, ദേഹത്ത് സ്വല്പം ചെളി പുരണ്ടൂന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് അപകടമൊന്നും പറ്റിയില്ലല്ലോ.
4: ഇല്ല
3: എങ്കിൽ ആദ്യം ഈ കരച്ചിൽ നിർത്ത്, എന്നിട്ട് അകത്തു പോയി ദേഹവും വസ്ത്രവും ഒക്കെ വൃത്തിയാക്കിട്ട് ഇവിടുന്ന് പോയാ മതി. ചെല്ലു ചെല്ലു അകത്തേക്ക് അല്ലേ. അതുവരെ ഒരു കളങ്കവും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ. സീതയ്ക്കും എന്റെ മേൽ ഒരു സംശയവും ഇല്ലായിരുന്നു. അതുകൊണ്ടാ അവളും ധൈര്യപൂർവ്വം അകത്തേക്ക് വന്നത്.
2: അവളുടെ ജീവൻ തകർത്ത് നിന്നെ
3: ബാക്കി കാര്യം അരുത്, ഞാൻ പറയുന്നു.

0: ആൺകുട്ടിയെ പറയുന്നുണ്ട്. മാധവൻകുട്ടി
1: ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാടില്ലാത്തൊക്കെ ചെയ്തു. പക്ഷേ അവളോ, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കില്, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി.

ഐ വി ശശിയുടെ ചലച്ചിത്രങ്ങളായിരുന്നു എം ജി സോമനെ ഒരു നടനായി വാർത്തെടുത്തത് എന്ന് പറയാം. ഒട്ടേറെ ചിത്രങ്ങളിൽ നായകവേഷം ചെയ്യാൻ എം ജി സോമന് കഴിഞ്ഞു. 56 വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന ഒരു നടൻ എന്ന നിലയിൽ 400-ലേറെ ചിത്രങ്ങൾ എന്നത് ഒരു അഭിനേതാവിന്റെ കരിയറിൽ നിസ്സാരമായ കാര്യമല്ല. ഏതൊരു കഥാപാത്രത്തെയും അതിന്റേതായ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ശേഷിയും മനോഭാവവുമാണ് അത് വെളിവാക്കുന്നത്. പോലീസ് ഓഫീസറുടെ വേഷമാകട്ടെ, ഡോക്ടറുടെ വേഷമാകട്ടെ, വില്ലൻ വേഷമാകട്ടെ, അതിലെല്ലാം തന്റേതായ അഭിനയമുദ്ര പതിപ്പിക്കാനായത്. കുടുംബത്തിലും സൗഹൃദത്തിലും അതുപോലെ മുദ്ര പതിപ്പിക്കാൻ എം ജി സോമന് കഴിഞ്ഞിരുന്നു. മരണത്തിന്റെ 25-ാം വർഷം തിരുവല്ലയിലേക്ക് എം ജി സോമന്റെ വീട്ടിലേക്ക് സാക്ഷാൽ ഉലക നായകൻ കമലഹാസൻ ചെന്നെത്തണമെങ്കിൽ അത് അപാരമായ ആത്മസൗഹൃദത്തിന്റെ ആഴം കൊണ്ട് മാത്രമാണ്. സിനിമയിലും കുടുംബത്തിലും സൗഹൃദത്തിലും പൂർണമായും നിറഞ്ഞുനിന്ന ഒരാൾ അതായിരുന്നു എം ജി സോമൻ. ഹ്രസ്വമായിരുന്നു ആ ജീവിതം, പക്ഷേ ഉത്സവഭരിതമായിരുന്നു, നിറച്ചാർത്തായിരുന്നു.

മീനച്ചിലാർ നീന്തിക്കിടക്കുന്ന കാറ്റിന്റെ ചിലമ്പൽ പോലെ ശബ്ദം. ക്ഷോഭസ്തോപം നിറഞ്ഞ കണ്ണുകൾ, കവളുകളിലേക്ക് ഊർന്നിറങ്ങിയ കൃതാവ്, നെഞ്ചുവിരിച്ചുള്ള നിൽപ്പ്. തിരുവല്ലക്കാരനായ ആ യുവ സൈനികൻ സിനിമയിൽ എം ജി സോമൻ എന്ന മേൽവിലാസം സ്വയം സൃഷ്ടിക്കുകയായിരുന്നു. ലേലത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമായ ആനക്കാട്ടിൽ ഈപ്പച്ചൻ പറയുന്നുണ്ട്, യെസ് ഐ എം ഔട്ട് സ്പോക്കൺ എന്ന്. സിനിമയ്ക്ക് പുറത്തും എം ജി സോമൻ അതായിരുന്നു. എന്തും തുറന്നു പറയാൻ തന്റെ ഇടമുള്ള തിരുവല്ലക്കാരൻ, ഇറവറൻസിന് ഭയക്കാത്ത ഒറ്റയാൻ. മലയാള സിനിമയിൽ സോമനില്ലാത്ത 25 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. എല്ലാ സീനിലും എം ജി സോമനുള്ള സിനിമ പോലെയാണ് തിരുവല്ലയിലെ അദ്ദേഹത്തിന്റെ വീട്. ചുവരുകളിൽ നിറയെ ചിത്രങ്ങൾ, ചില്ലലമാരകളിൽ സിഗരറ്റ് ലൈറ്ററുകളും ചില്ലുകുപ്പികളും ഉൾപ്പെടെ എം ജി സോമന്റെ സ്വകാര്യ ശേഖരത്തിലെ ശേഷിപ്പുകൾ. പുരസ്കാരങ്ങൾ, ഗ്യാരേജിൽ നീലനിറമുള്ള ആ പഴയ മാരുതി 800, വീട് അതിന്റെ ഓരോ അണുവിലും അദ്ദേഹത്തെ നിറച്ചുവച്ചിരിക്കുന്നു. എം ജി സോമന്റെ പല ചലച്ചിത്രങ്ങളും അങ്ങനെയാണ്. അത് നിറയെ എം ജി സോമനെ നിറച്ചുവച്ചിരിക്കുന്നത് കാണാം. സൗഹൃദവും അതുപോലെയാണ്. സുഹൃത്തുക്കളുടെയൊക്കെ ഉള്ളിൽ സോമേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണ്, ഒരു വസന്ത ചാരുത പോലെ.

ഒരു സെലിബ്രിറ്റിയായി തന്നെ ജീവിച്ചേ തീരൂ എന്ന നിർബന്ധമൊന്നും എം ജി സോമൻ ഉണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കണം എന്ന ചിന്ത, മറ്റൊരാളും എന്നെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന നിർബന്ധം, അത് സിനിമയെങ്കിൽ സിനിമ, ഗൾഫെങ്കിൽ ഗൾഫ്, എയർഫോഴ്സ് എങ്കിൽ അങ്ങനെ എന്ന രീതിയായിരുന്നു എം ജി സോമൻ ഉണ്ടായിരുന്നത്. ശരിക്കും ജീവിതത്തെ സ്വയം ആസ്വദിച്ച ആൾ, സ്വയം ഡിസൈൻ ചെയ്ത ആൾ, സ്വയം ഡിഫൈൻ ചെയ്ത ആൾ. എന്നാലാകട്ടെ, മറ്റൊരാളെ നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്തില്ല. കർശനമായ ജീവിത രീതികളും എം ജി സോമൻ ഉണ്ടായിരുന്നില്ല. ഒറ്റയാൾ പട്ടാളവുമായിരുന്നില്ല. എല്ലാവരോടും സ്നേഹമുണ്ടായിരുന്നു. ഒപ്പം ചങ്കുറപ്പുള്ള ആളുമായിരുന്നു. ലേലത്തിലെ ആനക്കാട്ടിലെ ഇപ്പച്ചനെ പോലെ ശരിക്കും ഔട്ട് സ്പോക്കൺ. ലേലം എന്ന സിനിമ എം ജി സോമന്റെ ഒടുവിലത്തെ ചലച്ചിത്രമായിരുന്നു. അതിലെ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ എം ജി സോമന് ലഭിച്ച അസാധാരണമായ ഒരു ഫെയർവെൽ തന്നെയായിരുന്നു. അതേക്കാൾ വലിയൊരു യാത്രയയപ്പ് ഒരു നടന് എങ്ങനെ കിട്ടാനാണ്? കരുത്തുള്ള ഒരു കഥാപാത്രം, ജനങ്ങൾ മറക്കാത്ത ഒരു കഥാപാത്രത്തെ തിരശീലയിൽ മിഴിവാർന്ന് പകർത്തിവെച്ചിട്ട് യാത്രയാകാൻ. അകാലത്തിലാണ് എം ജി സോമൻ പിരിഞ്ഞത്. പക്ഷേ സാർത്ഥകമായിരുന്നു ആ ജീവിതം. കാലാതിവർത്തിയായി തുടരുന്ന സാർത്ഥകത. എം ജി സോമൻ യാദൃശ്ചികമായ സിനിമയിലെത്തി സിനിമാലോകം മുഴുവൻ നിറഞ്ഞു നിന്ന അഭിനേതാവ്. ഇനിയുമേറെ സമ്മത്സരങ്ങൾ കഴിഞ്ഞുപോയാലും മലയാള ചലച്ചിത്രത്തിന്റെ ചരിത്ര സ്മരണകളിൽ മായാതെ, മായ്ക്കാനാവാതെ ആ നാമം എം ജി സോമൻ വജ്രലിപികളാൽ ആലേഖനം ചെയ്തിരിക്കുക തന്നെ ചെയ്യും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് കുറച്ച് ജപ്പാൻ വിശേഷങ്ങൾ പറയാമെന്ന് കരുതുന്നു. ഒരു മുറിയിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങളും അവിടുത്തെ അലങ്കോലമായ അന്തരീക്ഷവും കേവലം ആ സ്ഥലത്തിന്റെ ഭംഗി കെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് നമ്മുടെ മനസ്സിനെ അഗാധമായി അസ്വസ്ഥമാക്കുകയും ചിന്തകളെ കലുഷിതമാക്കുകയും ചെയ്യും. ഭൗതികമായ ചുറ്റുപാടുകളും മനുഷ്യന്റെ ആന്തരിക അവസ്ഥയും തമ്മിൽ വേർപിരിക്കാനാവാത്ത വണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവാണ് ജാപ്പനീസ് ജീവിത ദർശനങ്ങളുടെ കാതൽ. ഇതിന്റെ ആഴത്തിലുള്ള വശങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒന്നാണ് ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് എന്ന പുസ്തകശേഖരം. മിനിമലിസത്തിന്റെയും ചിട്ടയായ ജീവിതക്രമത്തിന്റെയും ഒരു സമ്പൂർണ്ണ ഗൈഡായ ഈ കൃതികൾ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ ബഹളങ്ങളെയും ഭാരങ്ങളെയും എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാം എന്ന് വളരെ ലളിതമായി വിശദീകരിക്കുന്നു. ഭൗതികമായ വസ്തുക്കളെ വെട്ടിച്ചുരുക്കുന്നതിലൂടെ എങ്ങനെ മനസ്സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒരുക്കാമെന്നും നഷ്ടപ്പെട്ടുപോയ ഏകാഗ്രതയും സർഗാത്മകതയും എങ്ങനെ തിരികെ പിടിക്കാമെന്നും ഈ പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേവലം വായനയ്ക്കപ്പുറം മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ പഠനമുറിയിലെ മേശപ്പുറത്തിന് ഒരു പ്രത്യേക ആഠ്യത്വവും ഭംഗിയും നൽകുകയും ചെയ്യും. ജാപ്പനീസ് സംസ്കാരത്തിൽ വളരെ പ്രശസ്തമായ ചില തത്വചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ജീവിതക്രമം രൂപപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡാൻഷാരി എന്ന ആശയം. ആവശ്യമില്ലാത്തവയെ നിരസിക്കുക എന്നതാണ് ഡാൻ. അനാവശ്യമായി കുന്നുകൂടിക്കിടക്കുന്നവയെ ദൂരക്കളയുക എന്ന അർത്ഥത്തിലാണ് ഷ. വസ്തുക്കളോടുള്ള അമിതമായ ആർത്തിയിൽ നിന്നും മോചനം നേടുക എന്നതാണ് റി. നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഓരോ വസ്തുവും നമ്മുടെ മാനസികമായ ഊർജത്തെ ചോർത്തിക്കളയുന്നുണ്ട് എന്നാണ് ഈ ദർശനം പറയുന്നത്. അതുപോലെ തന്നെ വാബി സാബി എന്ന മറ്റൊരു മനോഹരമായ കാഴ്ചപ്പാടും ഇതിലുണ്ട്. പൂർണതയില്ലാത്തതിലും ലാളിത്യത്തിലുമുള്ള ഭംഗിയെ കണ്ടെത്താൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. വീടുകൾ ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കുന്നതിനു പകരം ശൂന്യമായ ഇടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ജാപ്പനീസ് ശൈലി. മുറികളിൽ ആവശ്യത്തിന് സ്ഥലം ബാക്കി വയ്ക്കുമ്പോൾ അത് മനസ്സിലേക്ക് ശുദ്ധവായുവും പുതിയ ചിന്തകളും കടന്നുവരാൻ സഹായിക്കും. അപൂർണതയിലെ പൂർണതയെയും ലാളിത്യത്തിലെ ഭംഗിയെയും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ജാപ്പനീസ് തത്വചിന്തയാണ് ഈ വാബി സാബി. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഒന്നും ശാശ്വതമല്ലെന്നും ഒന്നും പൂർണമല്ലെന്നുമുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഈ ദർശനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ആഡംബരങ്ങളുടെയും കൃത്രിമ തിളക്കങ്ങളുടെയും പിന്നാലെ പായുന്ന ആധുനിക ലോകത്ത് പഴമയുടെ അടയാളങ്ങളുള്ള ഒടിവോ ചതവോ വീണ മൺപാത്രങ്ങളിലോ വാടി വീഴുന്ന ഇലകളിലോ ഒക്കെ അടങ്ങിയിരിക്കുന്ന സ്വാഭാവികമായ സൗന്ദര്യത്തെ കണ്ടെത്താനാണ് വാബി സാബി പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പോരായ്മകളെയും വീഴ്ചകളെയും സങ്കടങ്ങളെയും നിരാകരിക്കുന്നതിനു പകരം അവയൊക്കെയും പ്രകൃതി സഹജമായ മാറ്റങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സമാധാനത്തോടെയും കൃതജ്ഞതയോടെയും ജീവിതത്തെ നോക്കിക്കാണാൻ ഈ ചിന്താഗതി മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ഭൗതികമായ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതിലൂടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് ആധുനിക മനഃശാസ്ത്രവും ജാപ്പനീസ് തത്വചിന്തയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. വീടും പരിസരവും അലങ്കോലമായി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ഒരുപാട് ദൃശ്യ ചോദനകളെ പ്രോസസ് ചെയ്യേണ്ടി വരുന്നു. ഇത് അനാവശ്യമായ മാനസിക സമ്മർദ്ദത്തിനും എടുത്തുചാട്ടങ്ങൾക്കും കാരണമാകും. നേരെ മറിച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൃത്യമായ സ്ഥാനങ്ങളിൽ ക്രമീകരിച്ചു വെച്ച ഒരു മുറിയിലിരിക്കുമ്പോൾ മനസ്സിന് സ്വയം ഒരു അച്ചടക്കവും ശാന്തതയും കൈവരുന്നു. ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതിലൂടെ നിത്യജീവിതത്തിലെ സങ്കീർണതകൾ കുറയ്ക്കാനും ഉത്കണ്ഠയിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയലാഭമുണ്ടാക്കാനും ഇത് സഹായിക്കുന്നു. സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്താൻ മിനിമലിസ്റ്റിക് ജീവിത ശൈലിക്ക് കഴിയും. അനാവശ്യമായ സാധനങ്ങൾ വാരിക്കൂട്ടുന്ന ശീലം മാറുന്നതോടെ പണത്തിന്റെ മൂല്യം തിരിച്ചറിയാനും
അനാവശ്യമായ കടബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും മനുഷ്യന് സാധിക്കും. ഒരു വസ്തു വാങ്ങുന്നതിന് മുൻപ് ഇതെനിക്ക് ശരിക്കും അത്യാവശ്യമാണോ അതോ താൽക്കാലികമായൊരു മോഹം മാത്രമാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള വിവേകം ഈ വായനയിലൂടെ കൈവരുന്നു. ഭൗതികമായ വസ്തുക്കൾ തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണെന്നും യഥാർത്ഥ ആനന്ദം അനുഭവങ്ങളിലൂടെയും ആത്മബന്ധങ്ങളിലൂടെയുമാണ് ഉണ്ടാകുന്നത് എന്നുമുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് ഈ ദർശനം വിരൽ ചൂണ്ടുന്നു. സമയപരിപാലനവും മനസ്സിന്റെ ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനായി ലോകമെമ്പാടും ആളുകൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു വിദ്യയാണ് പോമോഡോറോ ടെക്നിക്. 1980കളുടെ അവസാനത്തിൽ ഫ്രാൻസിസ്കോ ചിറിലോ എന്ന സർവകലാശാല വിദ്യാർത്ഥിയാണ് ഈ രീതി വികസിപ്പിച്ചെടുത്തത്. താൻ പഠിക്കുമ്പോൾ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന തക്കാളിയുടെ ആകൃതിയിലുള്ള ഒരു ടൈമറിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇതിന് ഈ പേരിട്ടത്. ഇറ്റാലിയൻ ഭാഷയിൽ പോമോഡോറോ എന്നാൽ തക്കാളി എന്നർത്ഥം. വലിയൊരു ജോലിയെയോ പഠന വിഷയത്തെയോ ചെറിയ സമയക്രമങ്ങളായി വിഭജിച്ച് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്തു തീർക്കാൻ ഈ രീതി സഹായിക്കുന്നു. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പ് ഒഴിവാക്കാനും ഉൽപാദനക്ഷമത വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും പോമോഡോറോ വഴി സാധിക്കും. ഈ വിദ്യയുടെ പ്രവർത്തന രീതി വളരെ ലളിതമാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായി തീരുമാനിക്കുക. തുടർന്ന് ഒരു ടൈമർ 25 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഈ 25 മിനിറ്റ് സമയം ഫോൺ കോളുകളോ മറ്റ് ചിന്തകളോ ഇല്ലാതെ പൂർണമായും ആ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഒരു സമയക്രമത്തെയാണ് ഒരു പോമോഡോറോ എന്ന് വിളിക്കുന്നത്. ടൈമർ അടിക്കുമ്പോൾ ജോലി നിർത്തി 5 മിനിറ്റ് ചെറിയൊരു ഇടവേള എടുക്കാം. ഈ സമയത്ത് എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം. ഇത്തരത്തിൽ 4 പോമോഡോറോകൾ, അതായത് 4 25 മിനിറ്റ് സെഷനുകൾ പൂർത്തിയാക്കിയ ശേഷം 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള വലിയൊരു ഇടവേള എടുക്കാവുന്നതാണ്. നമ്മുടെ തലച്ചോറിന് അമിതമായ സമ്മർദ്ദം നൽകാതെ കടുത്ത ജോലികൾ പോലും വളരെ എളുപ്പത്തിലും കൃത്യതയോടും കൂടി ചെയ്തു തീർക്കാൻ ഈ സമയക്രമം നമ്മെ സഹായിക്കുന്നു.

പൊട്ടിപ്പോയ മൺപാത്രങ്ങളെയും ചില്ലുപാത്രങ്ങളെയും സ്വർണമോ വെള്ളിയോ കലർത്തിയ പ്രത്യേക പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്ന അതിമനോഹരമായ ഒരു പരമ്പരാഗത ജാപ്പനീസ് കലാരൂപമാണ് കിൻസുഗി. ഫ്രഞ്ച് വിപ്ലവത്തിനും എത്രയോ മുൻപ് 15-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലാണ് ഈ വിദ്യ രൂപം കൊണ്ടത്. ഒരു വസ്തു ഉടഞ്ഞു പോകുമ്പോൾ അതിന്റെ കേടുപാടുകൾ മറച്ചുവെച്ച് പുത്തനാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ആ പൊട്ടലുകളെയും വിള്ളലുകളെയും സ്വർണത്തിന്റെ തിളക്കത്തോടെ എടുത്തു കാണിക്കുകയാണ് കിൻസുഗിയിലൂടെ ചെയ്യുന്നത്. തകർച്ച സംഭവിച്ച ഒരു വസ്തുവിന് അതിൻ്റെതായ ചരിത്രമുണ്ടെന്നും അതൊട്ടിച്ചെടുക്കുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ മനോഹരവും മൂല്യമുള്ളതുമായി മാറും എന്നുമുള്ള അത്ഭുതകരമായൊരു കാഴ്ചപ്പാടാണ് ഈ കലയ്ക്ക് പിന്നിലുള്ളത്. കേവലം ഒരു പാത്രമൊട്ടിക്കൽ വിദ്യ എന്നതിനപ്പുറം ജീവിതത്തിൽ വലിയ ആശ്വാസം നൽകുന്ന ഒരു ഉദാത്തമായ തത്വചിന്ത കൂടിയാണ് കിൻസുഗി. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, മാനസികമായ തകർച്ചകൾ, ശരീരത്തിലോ മനസ്സിലോ വീഴുന്ന മുറിവുകൾ എന്നിവയൊന്നും നമ്മൾ നാണക്കേടായി കരുതേണ്ടതില്ല എന്ന് ഈ ദർശനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീഴ്ചകളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നാം നേടിയെടുക്കുന്ന അനുഭവ സമ്പത്തും ആത്മവിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തെ സ്വർണം പോലെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. പോരായ്മകളെയും തകർച്ചകളെയും സ്നേഹത്തോടെ സ്വീകരിക്കാനും മുറിപ്പാടുകളെ അഭിമാനത്തോടെ കൂടെ കൂട്ടാനും പഠിപ്പിക്കുന്ന കിൻസുഗി ഏതൊരു പ്രതിസന്ധിക്ക് ശേഷവും മനുഷ്യന് കൂടുതൽ കരുത്തോടെയും ഭംഗിയോടെയും പുനർജനിക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ജാപ്പനീസ് മിനിമലിസത്തിന്റെയും ചിട്ടയായ ജീവിതക്രമത്തിന്റെയും അടിസ്ഥാന ശിലകളായ 5S തത്വങ്ങളിലെ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളാണ് സെയ്റി, സെയ്റ്റൺ എന്നിവ. വ്യാവസായിക രംഗത്തും വ്യക്തിജീവിതത്തിലും ഒരുപോലെ വിജയകരമായി ഉപയോഗിച്ചു വരുന്ന ഈ ജാപ്പനീസ് തത്വങ്ങളിൽ സെയ്റി എന്നാൽ ആവശ്യമുള്ളവയും ഇല്ലാത്തവയും തമ്മിൽ വേർതിരിക്കുക എന്നതാണ് അർത്ഥം. നമ്മുടെ മുറിയിലോ ജോലിസ്ഥലത്തോ കുന്നുകൂടിക്കിടക്കുന്ന വസ്തുക്കളെ സൂക്ഷ്മമായി പരിശോധിച്ച് നിലവിൽ ആവശ്യമുള്ളവ മാത്രം നിലനിർത്തുകയും ആവശ്യമില്ലാത്തവയോ കാലഹരണപ്പെട്ടവയോ ധൈര്യപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. ഭൗതികമായ വസ്തുക്കളെ മാത്രമല്ല മനസ്സിലെ അനാവശ്യ ചിന്തകളെയും ബഹളങ്ങളെയും വേർതിരിച്ചു കളയാൻ സെയ്റി നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിൽ ഏതാണ് പ്രധാനം എന്ന് തിരിച്ചറിയാനുള്ള വ്യക്തത നൽകുന്ന ഒന്നാമത്തെ ചുവടുവയ്പ്പാണ് ഇത്. സെയ്റിയിലൂടെ അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് സെയ്റ്റണാണ്. അവശേഷിക്കുന്ന അത്യാവശ്യ സാധനങ്ങളെ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് കൃത്യമായ സ്ഥാനങ്ങളിൽ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചു വയ്ക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. എല്ലാ വസ്തുക്കൾക്കും ഒരിടം, എല്ലാ വസ്തുക്കളും അതിന്റെ സ്ഥാനത്ത് എന്ന ലളിതമായ നിയമമാണ് സെയ്റ്റൺ മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു സാധനം തിരഞ്ഞുപിടിക്കാൻ സമയം നഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകൾക്ക് വല്ലാത്തൊരു ഭംഗിയും അച്ചടക്കവും കൈവരികയും ചെയ്യുന്നു. സെയ്റിയും സെയ്റ്റണും ഒന്നിച്ച് ജീവിതത്തിൽ പകർത്തുമ്പോൾ ചുറ്റുപാടുകൾ അലങ്കോലപ്പെടാതെ സൂക്ഷിക്കാനും അതുവഴി മനസ്സിലേക്ക് മികച്ച ഏകാഗ്രതയും സമാധാനവും കൊണ്ടുവരാനും മനുഷ്യന് സാധ്യമാകുന്നു. ആരോഗ്യപൂർണവും ദീർഘായുസ്സുള്ളതുമായ ജീവിതത്തിനായി ജപ്പാൻകാർ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന ഒരു സുവർണ ഭക്ഷണ നിയമമാണ് ഹാരാഹാച്ചിബു. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിലെ മനുഷ്യരുടെ അസാധാരണമായ ദീർഘായുസ്സിന് പിന്നിലെ പ്രധാന രഹസ്യങ്ങളിൽ ഒന്നാണ് ഇത്. ഫ്രഞ്ച് വിപ്ലവത്തിനും എത്രയോ മുൻപ് ജീവിച്ചിരുന്ന കൺഫ്യൂഷ്യസ് എന്ന തത്വചിന്തകന്റെ ഉപദേശങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഈ വാക്കിനർത്ഥം വയറിന്റെ 10 ഭാഗത്തിൽ 8 ഭാഗം മാത്രം നിറയുന്നതുവരെ ഉണ്ണുക, അഥവാ 80% മാത്രം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നാണ്. കൊതിയോടെ അമിതമായി ഭക്ഷണം വാരിവലിച്ചു കഴിച്ച് വയറ് ശ്വാസം മുട്ടിക്കുന്നതിന് പകരം വിശപ്പ് മാറിക്കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ തന്നെ കൈ കഴുകുന്നതാണ് ഈ ശീലം. നമ്മുടെ തലച്ചോറും ദഹന വ്യവസ്ഥയും തമ്മിലുള്ള ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ തത്വം പ്രവർത്തിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞു എന്ന സന്ദേശം തലച്ചോറിലെത്താൻ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും. അതുകൊണ്ട് വയറ് നിറഞ്ഞെന്ന് നമുക്ക് തോന്നുമ്പോഴേക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യത്തിലധികം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഹാരാഹാച്ചി ബൂ ശീലമാക്കുന്നതിലൂടെ അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ദഹനക്കേട് എന്നിവയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ലളിതമായി പറഞ്ഞാൽ
ഭക്ഷണത്തെ ഒരു ഔഷധമായി കണ്ട് മിതത്വത്തോടെ സമീപിക്കാനും ശരീരത്തിനാവശ്യമായ ഊർജം മാത്രം നൽകി ആരോഗ്യം നിലനിർത്താനും പഠിപ്പിക്കുന്ന ഉദാത്തമായൊരു ജീവിത ശൈലിയാണ് ഇത്. വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും നിരന്തരമായി പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്ന തികച്ചും പ്രായോഗികമായ ഒരു ജാപ്പനീസ് തത്വചിന്തയാണ് കൈസൻ. കൈ എന്നാൽ മാറ്റമെന്നും സൻ എന്നാൽ നന്മ അഥവാ മെച്ചപ്പെടൽ എന്നുമാണ് അർത്ഥം. ലളിതമായി പറഞ്ഞാൽ നന്മയ്ക്കായുള്ള മാറ്റം അല്ലെങ്കിൽ തുടർച്ചയായ പുരോഗതി എന്നിതിനെ വിശേഷിപ്പിക്കാം. ഒരൊറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രതിദിനം 1% വീതം വളരെ ചെറിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചുവടുവയ്പ്പുകളോ സ്ഥിരതയോടെ നടപ്പിലാക്കുക എന്നതാണ് കൈസന്റെ രീതി. ഈ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ദീർഘകാലയളവിൽ ചിന്തിക്കാൻ കഴിയാത്തത്ര വലിയ വിജയങ്ങളിലേക്കും വ്യക്തിത്വ വികാസത്തിലേക്കും നമ്മെ നയിക്കും. വലിയ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ ഭയന്ന് നിൽക്കാതെ അലസത വെടിഞ്ഞ് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഉദാത്തമായൊരു വിജയമന്ത്രമാണ് ഇത്. ആർട്ട് ഓഫ് ജാപ്പനീസ് ലീവിംഗ് എന്നത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തും സമാധാനപൂർണവുമാക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ വഴികാട്ടിയാണ്. പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്നും വീടുകളിലെ അനാവശ്യ വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഉള്ളിലേക്ക് നോക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ മുറികൾ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതവും ചിന്തകളും തനിയെ ക്രമീകരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അഴകിയേകുന്ന ഈ ദർശനം നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും ഒരുപോലെ മനോഹരമാക്കും എന്നതിൽ സംശയമില്ല. മനസമാധാനവും വ്യക്തതയും ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും ജീവിതത്തിൽ പകർത്തി നോക്കേണ്ടതായ ഒന്നാണ് ഇത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന യാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗത മന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്നു മുതൽ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ദരിദ്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള സർക്കാരിന്റെ 12 വർഷത്തെ യാത്രയിൽ നിരവധി പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ കാതലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജൻധൻ അക്കൌണ്ടുകൾ, സ്വച്ഛ് ഭാരത് PM ആവാസ് യോജന, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ എല്ലാ സംരംഭങ്ങളും ജനങ്ങൾക്ക് ആത്മാഭിമാനവും അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ചവയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആകാശവാണി ഇന്ന് 90-ാം വാർഷികം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു സവിശേഷ നിമിഷത്തെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഇന്ന് 591 സ്റ്റേഷനുകളുള്ള ആകാശവാണി 23 ഭാഷകളിലും 146 ഭാഷകളിലും പ്രക്ഷേപണം നടത്തുന്നു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കടുക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയുണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രത്യാക്രമണം. അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷാവസ്ഥ രൂക്ഷമായത്. ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ US പങ്കുചേർന്നാൽ ഇറാഖിലെ US സൈനിക താവളങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാഖിലെ ഷിയ സായുധ സംഘമായ കഥൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി 72 മണിക്കൂർ അടച്ചതായി ഇറാഖിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിനോട് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശനുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ KSRTC ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു.
1: മുഖ്യമന്ത്രിയെ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാനിപ്പോ പറയുന്നത് 15-ാം തീയതി സൌജന്യ യാത്ര ഉണ്ടായിരിക്കും. അത് 10-ാം തീയതിയിലെ ക്യാബിനറ്റ് പ്രഖ്യാപിക്കും.
0: ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കുമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 4-വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്തെ 200-ഓളം വീടുകളിൽ ആരോഗ്യ സർവേയും ബോധവൽക്കരണവും നടത്തി. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിക്ക് സമീപം കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സൂര്യനെല്ലി സ്വദേശിയ മാരിയാണ് മരിച്ചത്. മാരിയോടൊപ്പമുണ്ടായിരുന്ന മകൾക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. സംസ്ഥാനത്ത് അഴിമതിരഹിത റവന്യൂ ഓഫീസുകൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബ് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ വേഗത്തിലാക്കാൻ ജില്ലാ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. ബന്ധുനിയമനങ്ങളെ ന്യായീകരിക്കില്ലെന്നും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് ദേശീയപാത 66 ഭാഗമായ ബൈപ്പാസിന്റെ നിർമ്മാണം മന്ത്രി ബിന്ദു കൃഷ്ണ വിലയിരുത്തി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികളും പ്രശ്നങ്ങളുമുള്ള സ്ഥലങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത്. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും നിർമ്മാണത്തിലെ കാലതാമസവും ഒഴിവാക്കണമെന്ന് മന്ത്രി ദേശീയപാത അധികൃതരോട് നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്നു മുതൽ പരിശോധിക്കാം. അഡ്മിഷൻ .vhscportal.kerala.gov.in സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിലുള്ളവരും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം ശക്തമായ മഴ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ ഇന്നും തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ഉൾപ്പെടെ മഴ സജീവമാണ്. ശക്തമായ മഴയിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ നഗരത്തിലെ ചിലയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
0: ജലനിരപ്പ് ഉയരുന്നതിനാൽ തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 1 മുതൽ 4 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇറ്റലിയുടെ ഫ്ലാബിയോ കൊബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. കണ്ണൂർ പ്ലസ് ക്ലബ്ബ് സംഘടിപ്പിച്ചുവരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷൻ നയിക്കുന്ന ടീമും യുവജന സംഘടനാ നേതാക്കളുടെ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും ഉണ്ടാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. തലശ്ശേരി മൈസൂർ മാക്കൂട്ടം ചുരംപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ വാഹനക്കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി കർണാടകയിൽ നിന്നെത്തുന്ന ഭക്തരുടെ എണ്ണം കൂടിയതാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണമായി പറയുന്നത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിനുള്ള ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രി ഇളനീർ വെപ്പ് ആരംഭിച്ചു. വൈശാഖ മഹോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും ഇന്നാണ്. അവധി ദിനമായ ഇന്നലെ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ദിനം. രോഗനിർണയം നേരത്തെ നടത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എ ക്ലോസർ ലുക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ക്ഷേമത്തിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇന്ത്യയുടെ വികസനയാത്രയുടെ കാതലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 90-ാം വാർഷിക ആഘോഷ നിറവിൽ ആകാശവാണി. ആശംസകളുമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി. അന്തിമ തീരുമാനം മന്ത്രിസഭായോഗത്തിലെന്ന് ഗതാഗതമന്ത്രി. ഷിഗല്ല വ്യാപനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. നാളെ അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് June 8. ഇന്ന് ലോക സമുദ്ര ദിനം. മാനവരാശിയുടെ ജീവിതത്തിൽ സമുദ്രങ്ങൾക്കുള്ള അനുദിന പ്രാധാന്യത്തെ സംബന്ധിച്ച് അവബോധമുണർത്തുന്നതിനും സമുദ്രങ്ങളുടെ സംരക്ഷണവും സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം June 8 സമുദ്രദിനമായി ലോകമെങ്ങും കൊണ്ടാടുന്നു. ഭൂഗോളത്തിൽ എവിടെയുമുള്ള ജനങ്ങളെയും സംഘടനകളെയും സമുദ്ര സംരക്ഷണത്തിലൂടെ ഭൂമിയെ രക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഒത്തൊരുമിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ പാരിസ്ഥിതിക ദർശനം. 1992 റിയോ ഡി ജനീറോയിൽ ചേർന്ന ഭൗമ ഉച്ചകോടിയിലാണ് സമുദ്ര ദിനാചരണം എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നത്. കനേഡിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ അഭ്യർത്ഥനയായിരുന്നു അത്. പിന്നീട് 2002 ഓഷ്യൻ പ്രോജക്ട് ഗ്രൂപ്പ് ദിനാചരണത്തിന്റെ ചുക്കാൻ പിടിച്ചു തുടങ്ങി. 2008 UN ജനറൽ അസംബ്ലി സാർവദേശീയമായ സമുദ്ര ദിനാചരണത്തിന് അംഗീകാരം നൽകി. 1809 June 8 അമേരിക്കൻ വിപ്ലവത്തിന് പിന്നിലെ മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ചിന്തകനും രാഷ്ട്ര മീമാംസകനും എഴുത്തുകാരനുമായ തോമസ് പൈൻ അന്തരിച്ചു. 1812 June 8 ലിവർപൂൾ പ്രഭു റോബർട്ട് ജെങ്കിൻസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. 1949 June 8 ആധുനിക ലോക രാഷ്ട്രീയത്തിലെ സമഗ്ര ആധിപത്യ വാസനകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ 1984 എന്ന ഇംഗ്ലീഷ് നോവൽ പ്രകാശനം ചെയ്തിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21st. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21st പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായ് ദേത്ത ഹൂ. 90 സാൽ ആപ്നെ പൂരാ കിയാ ഹൈ. 90 സാൽ പൂരാ ഹോനേ പർ മേരെ ശുഭകാമനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ്

0: ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
2: 40% കൃഷി ഭൂമി കുൽമിലാക്കെ ബ്രിക്സ് കൺട്രീസ് കെ പാസ് ഉത്പാദൻ മേബി 42% സാധാ ഹിസ്സ ബ്രിക്സ് കൺട്രീസ് കാ 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹെ ഉസ്മേ സെ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർത്തേ 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് കെ പാസ് 68% ദുനിയാ കി ഖാദ്യ സുരക്ഷാ ഭീ ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർത്തി ഹെ ഇസ്ലിയേ ബ്രിക്സ് ജബ് കൃഷി കെ ബാരേ മേ ചർച്ച കർത്താ ഹെ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതി വോ ദുനിയാ കി ഖാദ്യ സുരക്ഷാ കോ ഭീ പ്രഭാവിത് കർത്തി ഹെ.
1: ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാവ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ടുതന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മയെ അറിയാൻ അമ്മൂമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ
2: വിവാഹം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് അയാളെ ലഹരി വിമോചന ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്. കുടുംബാംഗങ്ങളുമായുള്ള കൗൺസിലിംഗിനിടയിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രശ്നം അയാളുടെ അമ്മയുടെ ഒറ്റപ്പെടലാണ്. അവർ 4 പേരേയുള്ളൂ, ഭാര്യ, ഭർത്താവ്, അവരുടെ 2 പേരുടെയും അമ്മമാർ. അമ്മമാരുടെ 2 ആളുടെയും ഗൃഹനാഥർ മരിച്ചുപോയി. ഭർത്താവിന് ജോലി സൗകര്യാർത്ഥം ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്നതാണ് എളുപ്പം. അയാൾക്കതിൽ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അമ്മ ഒറ്റയ്ക്കായി പോവും. അതാകെ സങ്കടവുമാണ്. അമ്മയെ കൂടെ നിർത്താൻ മരുമകൾക്കോ അവരുടെ അമ്മയ്ക്കോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞു പറഞ്ഞാണ് ഒരുവിധം ആ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചത്. നോക്കൂ, 4 പേർ, വെറും 4 പേർ, അവർക്കൊരുമിച്ച് താമസിക്കാൻ വയ്യ. 2 അമ്മമാരും അവരോടൊപ്പമായിരുന്നെങ്കിൽ അവർ എന്തുമാത്രം സന്തോഷിച്ചേനെയെന്നൊന്ന് ഓർത്തു നോക്കൂ. ജീവിതത്തിന്റെ ആനന്ദമെന്നത് ഒരുമിച്ച് അടിപൊളിയായി ജീവിക്കുമ്പോഴല്ലേ. ഞങ്ങൾ അവരോട് പറഞ്ഞത് ഒരുമിച്ച് പാചകം ചെയ്ത്, ഒരുമിച്ച് ടി വി കണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിന്റെ സുഖത്തെക്കുറിച്ചാണ്. എത്ര ഹൃദ്യമായി ജീവിക്കാം അല്ലേ. പക്ഷെ തടസ്സം നിൽക്കുന്നത് എന്താണെന്നറിയുമോ? ഈഗോ, പച്ചയായ ഈഗോ, അഭിപ്രായ വ്യത്യാസങ്ങൾ, മുള്ളുവച്ച വാക്കുകൾ, ഒരാളുടെ ശീലത്തെ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. അതുകൊണ്ട് കുറ്റപ്പെടുത്താനുള്ള പ്രവണത കൂടും. കുറ്റപ്പെടുത്തൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ അല്ലേ. അപ്പൊ കുറ്റപ്പെടുത്തൽ അറിഞ്ഞാൽ പിണങ്ങും, പിന്നെ മിണ്ടാതിരിക്കും. ചിലപ്പോൾ അതിന്റെ പേരിൽ വഴക്ക് കൂടിയെന്നും വരും. അങ്ങനെയൊന്നുമില്ലാതെ എല്ലാവരും ചേർന്ന് അടുക്കള പങ്കിട്ടും ചിരിച്ചു വർത്തമാനം പറഞ്ഞും പൊളിയായി ജീവിക്കുന്നതിന്റെ ജീവിത രസതന്ത്രം എന്തുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കാത്തത്? ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ സ്വർഗീയ സുഖം കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന നരകയാതന. അത് വേണ്ടെന്നേ, അത് വേണ്ട. ഈ ജീവിതം മനോഹരമാണ്, മധുരതരമാണ്. അത് ഒത്തൊരുമിക്കുമ്പോഴാണെന്ന് മാത്രം ഓർക്കുക.
0: അമ്മയെ അറിയാൻ അമ്മൂമ്മമാരും അമ്മായിയമ്മമാരും കേൾക്കാൻ തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ലളിതമായി ഒരിളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കുക എന്നത് എന്തൊരു സുഖമുള്ള കാര്യമാണ്. അതിനു വേണ്ടത് എന്തെന്നറിയാമോ? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും.
1: ഇന്ന് ഭാഗവതത്തെക്കുറിച്ച് സംസാരിക്കാം. ശ്രീമദ് ഭാഗവതത്തിന്റെ ആധ്യാത്മിക സന്ദേശം എന്ന വിഷയത്തെക്കുറിച്ച് പറയാം. വളരെ ശ്രദ്ധയോടെ പ്രയോഗിക്കേണ്ടതായ ഒരു വാക്കാണ് ആധ്യാത്മികത. മെറ്റഫിസിക്കൽ എന്ന വാക്കായിരിക്കും ഇതിന് കൂടുതൽ ചേരുക. പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് ആത്മീയതയെങ്കിൽ പ്രാർത്ഥനയ്ക്കപ്പുറം ഏകാഗ്രതയിൽ അധിഷ്ഠിതമായ ധ്യാനവും സേവനവും ചേർന്നതാണ് ആധ്യാത്മികത. ധ്യാനവും സേവനവും പരസ്പര പൂരകമായ അവസ്ഥയെ സങ്കീർത്തനം എന്ന് പറയാം. ഗുണനാമ സങ്കീർത്തനം, ഭാവനാമ സങ്കീർത്തനം, ലീലാനാമ സങ്കീർത്തനം, മധുരനാമ സങ്കീർത്തനം, വാത്സല്യനാമ സങ്കീർത്തനം, അനുരാഗനാമ സങ്കീർത്തനം എന്നിങ്ങനെ സങ്കീർത്തനങ്ങൾ ആറ് തരത്തിലുണ്ട്. ഇതിൽ ഗുണനാമ സങ്കീർത്തനത്തിൽ വരുന്ന കൃതിയാണ് ശ്രീമദ് ഭാഗവതം. അവതാരങ്ങളുടെ ശക്തിയും മഹത്വവും പരാമർശിക്കുന്നതാണ് ഗുണനാമ സങ്കീർത്തനം. ഭാഗവതം എന്ന വാക്കിനർത്ഥം നല്ല ഗുണങ്ങളോടു കൂടിയത് എന്നാണ്. ഭാഗവതമുള്ളവൻ അഥവാ എല്ലാ നല്ല ഗുണങ്ങളുമുള്ളവൻ ആരോ അവനാണ് ഭഗവാൻ. ഭാഗവതത്തിലെ ആധ്യാത്മിക സന്ദേശം എന്നതിനർത്ഥം എന്തെന്ന് നോക്കിയാലോ. എല്ലാ നല്ല ഗുണങ്ങളുമുള്ളവനായ ഭഗവാന്റെ കഥയ്ക്കുള്ളിലെ അറിവ് നൽകുന്ന സന്ദേശം എന്ന് ഇതിനെ വ്യാഖ്യാനിക്കാം. ഭഗവാന്റെ കഥയ്ക്കുള്ളിലെ അറിവ്, അറിവ് എന്ന വാക്കിനെ കൊഗ്നിഷൻ എന്ന് വ്യാഖ്യാനിക്കാം. എന്താണ് നല്ല ഗുണങ്ങൾ? തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ്, തിരഞ്ഞെടുക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവ്, ഭാവിയിലേക്കുള്ള പരിപാടികളും പദ്ധതികളും തയ്യാറാക്കാനുള്ള കഴിവ്, പാകത, സ്വഭാവ സവിശേഷത, പെരുമാറ്റ സവിശേഷത, ഉത്തരവാദിത്ത ബോധം, സ്വയം മൂല്യം, സ്വയം വിശ്വസ്തത എന്നിവയൊക്കെയാണ് നല്ല ഗുണങ്ങൾ. ഈ ഗുണങ്ങളെല്ലാം അതിന്റെ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരാൾ ഭാഗവതമുള്ള ആളാണ്, ഭഗവാനാണ്. ഈ ഗുണങ്ങളുടെ എല്ലാം ഉറവിടം എവിടെയാണ്? മസ്തിഷ്കമാണ്. ഏതൊരു വ്യക്തിയും ഈ ഗുണങ്ങൾ ആർജിച്ചേ തീരൂ. ഇവ ആർജിക്കുന്നവൻ ആരോ അവനാണ് അർജുനൻ. അതിലേക്ക് വിജയനെ നയിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. കൃഷ്ണൻ ഭാഗവതമുള്ളവനാണ്, എല്ലാ നല്ല ഗുണങ്ങളുമുള്ളവൻ, കൊഗ്നിഷൻ എന്ന അവസ്ഥയിലെത്തിയവൻ, ഭൗതികവും ലൗകികവുമായ വിഷയങ്ങളിൽ നിന്ന് വിമുക്തനായവൻ. ഇവിടെ നമുക്ക് മസ്തിഷ്കത്തെ രണ്ട് ഭാവതലങ്ങളായി വേർതിരിക്കേണ്ടതുണ്ട്. ഒന്ന് ബൗദ്ധിക ഭാവതലം, രണ്ട് വൈകാരിക ഭാവതലം. തീരുമാനമെടുക്കാനുള്ള കഴിവ് ഉൾപ്പെടെയുള്ള നല്ല ഗുണങ്ങളാണ് ബൗദ്ധിക മസ്തിഷ്കത്തിന്റെ ഉൽപ്പന്നങ്ങൾ. കാമക്രോധ ലോഭമോഹ മത മത്സരാദികളാണ് വൈകാരിക മസ്തിഷ്കത്തിന്റെ ഉൽപ്പന്നങ്ങൾ. ചൂതും ലഹരിയും ലൈംഗികതയും വൈകാരിക മസ്തിഷ്കത്തെ ഹൈജാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ആസക്തി ഉണ്ടാവുന്നത്. അഖണ്ഡബോധം ബൗദ്ധിക മസ്തിഷ്കത്തിന്റേതാണ്, ആസക്തി വൈകാരിക മസ്തിഷ്കത്തിന്റേതും. ഇനി നമുക്ക് മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. ഇതര ജീവജാലങ്ങൾ ജീവിക്കുന്നു, മനുഷ്യൻ ജീവിതം നയിക്കുന്നു. നയിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഏതിലൂടെ നയിക്കുന്നു, എങ്ങോട്ട് നയിക്കുന്നു, ഏതിലൂടെ എന്നതാണ് മാർഗബോധം, എങ്ങോട്ട് എന്നതാണ് ലക്ഷ്യബോധം. അതായത് മനുഷ്യന് ദൗത്യമുണ്ട്. ദൗത്യ നിർവഹണത്തിന് ബൗദ്ധികത കൂടിയേ തീരൂ. അങ്ങനെയൊരു ദൗത്യ നിർവഹണം ഇതര ജീവജാലങ്ങൾക്ക് ഇഷ്ടമില്ല എന്നതുകൊണ്ട് അവയ്ക്ക് ഇണ, ഇര എന്നീ ഘടകങ്ങളാണ് പ്രധാനം എന്നതുകൊണ്ടും ബൗദ്ധികതയുടെ ആവശ്യമില്ല തന്നെ. എന്നാൽ മനുഷ്യൻ വൈകാരികതയുടെ പിടിയിൽ നിന്നാൽ മാത്രം പോരാ, ബഗി അഥവാ ആ പിടിയിൽ മാത്രമായി പോയാൽ അത് ആസക്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൈകാരികതയുടെ പിടിയിൽ നിന്ന് മുക്തമാക്കി മനുഷ്യൻ ബൗദ്ധികതയിലേക്ക് പോയേ തീരൂ, ഭാഗവതമുള്ളവനായേ തീരൂ. അതിന് അവൻ നാനാത്വത്തിന്റെ ഭ്രമത്വം മനസ്സിലാക്കണം, അതിനെ അതിജീവിക്കണം. അതായത് ഭൗതിക ലൗകിക വിഷയങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാവണം. അതിന് കുട്ടിക്കാലം മുതലേ അവതാരകഥകളും അതിന്റെ മഹത്വവും അറിഞ്ഞു വളരണം. അപ്രകാരം ഈ തത്വജ്ഞാനം ഏറ്റവും ലളിതമായി വെളിവാക്കി തരുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. വിഷ്ണുവിന്റെ അവതാരകഥകൾ, അതാണല്ലോ ഭാഗവത സത്ത. വിഷ്ണു ഭഗവാനാണ്, അതായത് ഭാഗവതമുള്ളവൻ, എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളവൻ. അവന്റെ ജീവിതം മനസ്സിലാക്കി നമ്മളും ഭാഗവതമുള്ളവരാകണം. വൈകാരിക വിരക്തി നേടി ബൗദ്ധിക ഔന്നത്യത്തിലേക്കുയർന്ന് ദൗത്യം നിർവഹിക്കണം. എന്താണ് ദൗത്യം? സാമൂഹിക പുരോഗതിക്കും പുനർനിർമ്മിതിക്കും ആവശ്യമായ കാര്യങ്ങൾ. അതുതന്നെയാണ് ധർമ്മ സംസ്ഥാപനവും. ഈ ധർമ്മ സംസ്ഥാപനത്തിലേക്ക് ഓരോ വ്യക്തിയെയും ഉയർത്തിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ശ്രീമദ് ഭാഗവതത്തിന് ഉള്ളത്. അങ്ങനെ ഉയർത്തിയെടുക്കുന്നതിന് ആവശ്യമായ ബൗദ്ധിക നിലവാരം ആർജിക്കുന്നതിനാണ് അത്രയേറെ കഥകൾ അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഭാഗവതമുള്ളവരാകണം, ഭഗവാനാകണം, ധർമ്മ സംസ്ഥാപനമെന്ന ദൗത്യം ഏറ്റെടുക്കണം. അതാണ്, അതുമാത്രമാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ആധ്യാത്മിക സന്ദേശം.
2: ഇതിഹാസ കഥകളും കഥാപാത്രങ്ങളും അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇന്നത്തെ ചോദ്യം അശ്വതി അരുണിന്റേതാണ്. കുഴിയാനകൾ കുഴി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. കുഴിയാനകൾ യഥാർത്ഥത്തിൽ ലാർവകളാണ്. പ്രായപൂർത്തിയാവുമ്പോൾ അവ തുമ്പിക്ക് സമാനമായ പ്രാണികളായി ചിറകുവിരുത്തി പറക്കും. ഇത്തരം പ്രാണികളെ സായിപ്പ് ആൻഡ് ലയൺ ഇൻസെക്ട് അഥവാ ഉറുമ്പ് സിംഹ പ്രാണി എന്നാണ് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുഴിയാനത്തുമ്പി എന്നു വിളിക്കാം. വായുവിൽ പറന്നു നടക്കുന്ന ഈ തുമ്പികൾ മുട്ടയിട്ട് രണ്ടാം ദിവസം ഈ മുട്ടകൾ വിരിഞ്ഞു വരുന്നതാണ് കുഴിയാനകൾ. മണ്ണിൽ കിടന്ന് പുറകോട്ട് വട്ടം തിരിഞ്ഞ് കുഴിയുണ്ടാക്കി അതിലിങ്ങനെ പതിയിരിക്കും. എന്തിനാണെന്നറിയാമോ? കുഴിയുടെ വക്കിലൂടെ ഉറുമ്പോ ചെറിയ പ്രാണികളോ പോയാൽ മണ്ണടർന്ന് അവ കുഴിയിൽ വീഴും. അടുത്ത നിമിഷം അതിന്റെ പുറത്ത് മണ്ണ് കുടഞ്ഞിട്ട് രക്ഷപ്പെടാൻ അനുവദിക്കാതെ കൊന്നു തിന്നും. ഇപ്പോ മനസ്സിലായില്ലേ? ഇര പിടിക്കാനാണ് കുഴിയാനകൾ കുഴിയുണ്ടാക്കുന്നത്.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
2: കവിത പോലെയോ നീ കരുണാസായി റേഡിയോ, പഴവില്ല പോലെ മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ. കാത്തിരുന്ന നിമിഷം, ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ഒരുക്കിയ പാട്ട്, യേശുദാസിന്റെ ആലാപനം.

തോമാ ശ്ലീഹ എന്ന ചിത്രത്തിൽ വയലാർ എഴുതി, സലിൽ ചൌധരി സംഗീതം പകർന്ന്, കെ ജെ യേശുദാസും സബിത ചൌധരിയും ചേർന്ന് ആലപിച്ച ഗാനമിത ശ്രുതിസ്മൃതികളിലൂടെ.

കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിലൂടെ ഇത് അടുത്ത പാട്ട് കസ്തൂരി മണക്കുന്നല്ലോ. പിക്നിക് എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനമൊരുക്കിയത് ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ചേർന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം കരിപുരണ്ട ജീവിതങ്ങൾ. സംഗീതം എം കെ അർജുനൻ. രചന ശ്രീയൻകീഴി രാമകൃഷ്ണൻ നായർ. ആലപിക്കുന്നത് പി ജയചന്ദ്രനും ആമ്പിളിയും.

പി സുശീലയുടെ ശബ്ദമാധുരിയിലൂടെ അനാർക്കലിയിലെ ഈ പാട്ടുത ശ്രുതിസ്മൃതികളിലൂടെ ഗാനമൊരുക്കിയത് വയലാറും എം എസ് ബാബുരാജും.

0: मोहब्बत
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മാനസം. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. ഏകാന്തത എന്നത് നാം പലപ്പോഴും വെറുമൊരു സങ്കടമായോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു മാനസിക അവസ്ഥയായോ ആണ് കാണാറുള്ളത്. എന്നാൽ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ ഏകാന്തത എന്നത് മസ്തിഷ്കത്തിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജൈവിക പ്രതിഭാസമാണ്. ദീർഘകാലം ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളിൽ മസ്തിഷ്ക വൈകല്യങ്ങൾക്കും ബുദ്ധിമാന്ദ്യത്തിനുമുള്ള സാധ്യത 40% വർദ്ധിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ഏകാന്തതയെ വെറുമൊരു വികാരമായി കാണുന്നത് അതിന്റെ ജൈവികമായ തീവ്രതയെ കുറച്ചു കാണുന്നതിന് തുല്യമാണ്. നാം ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും പോലെ തന്നെ മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് സാമൂഹിക ബന്ധങ്ങളും അത്യന്താപേക്ഷിതമാണ്. ഓർമ്മശക്തി, ഏകാഗ്രത, ആസൂത്രണം എന്നിവയെ നിയന്ത്രിക്കുന്ന ഫ്രണ്ടൽ വൈറ്റ് മാറ്റർ, പുട്ടാമൻ, ഗ്ലോബസ് പല്ലിഡസ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഈ മാറ്റം പ്രകടമാകുന്നത്. ഇവ കേവലം വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും കൃത്യമായി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന കൊഗ്നിറ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ബുദ്ധിപരമായ അടിത്തറയാണ്. ഈ ഭാഗങ്ങളുടെ വലിപ്പക്കുറവ് നമ്മുടെ ചിന്താശേഷിയെയും പ്രവർത്തനക്ഷമതയെയും നേരിട്ട് ബാധിക്കുന്നു. ഫ്രണ്ടിയേഴ്സ് ഇൻ ഏജിംഗ് ന്യൂറോ സയൻസ് എന്ന ശാസ്ത്രമാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ഏകാന്തത ശരീരത്തിൽ വിട്ടുമാറാത്ത സമ്മർദ്ദമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ശരീരത്തിലെ വീക്കം വർദ്ധിപ്പിക്കുകയും നാഡീകോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിന് വിവരങ്ങൾ ശേഖരിക്കാനും അവ വിശകലനം ചെയ്യാനുമുള്ള ശേഷി ഇതോടെ ക്രമേണ കുറഞ്ഞുവരുന്നു. കാലക്രമേണ ഈ ജൈവിക മാറ്റങ്ങൾ നമ്മുടെ ചിന്താപരമായ വ്യക്തത കുറയ്ക്കുകയും വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് പ്രയാസകരമാക്കുകയും ചെയ്യുന്നു. രക്താതി സമ്മർദ്ദമോ വ്യായാമമില്ലായ്മയോ പോലെ ഗൗരവമായി കാണേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ് ഏകാന്തത. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ നമ്മുടെ മസ്തിഷ്കം സാമൂഹിക ബന്ധങ്ങളെ തേടുന്നത് അതിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനു വേണ്ടിയാണ്. മസ്തിഷ്കത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉറക്കം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ ആവശ്യമാണ് സ്നേഹപൂർണമായ ഇടപെടലുകളും. ഒറ്റപ്പെടൽ എന്നത് കേവലം അസുഖകരമായ ഒരനുഭവമല്ല, മറിച്ച് അത് വർഷങ്ങൾ കൊണ്ട് മസ്തിഷ്കത്തെ നശിപ്പിക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയോട് പോലും അർത്ഥവത്തായ ബന്ധമില്ലാത്ത അവസ്ഥ അഥവാ ഒറ്റപ്പെടൽ മസ്തിഷ്കത്തെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ലളിതമായ ചില വഴികളുണ്ടെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. ദിവസവും ഒരാളുമായിട്ടെങ്കിലും അർത്ഥവത്തായ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നത് മസ്തിഷ്കത്തിന് വലിയൊരു സുരക്ഷാ കവചമായി മാറും. മറ്റൊരാളോടൊപ്പം സമയം ചിലവഴിക്കുന്നതും നമ്മെ ആരെങ്കിലും ആത്മാർത്ഥമായി കേൾക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നതും ഏകാന്തത വരുത്തിവെക്കുന്ന നാശത്തെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. ഇത്തരം കൊച്ചു ഇടപെടലുകൾ പോലും മസ്തിഷ്കത്തിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഏകാന്തത എന്നത് സഹിച്ചു തീർക്കേണ്ട ഒന്നല്ല. മസ്തിഷ്കത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ എന്തോ ഒന്ന് അവിടെ ലഭിക്കുന്നില്ല എന്നതിന്റെ സിഗ്നലാണ് അത്. ദാഹം അനുഭവപ്പെടുമ്പോൾ ശരീരം വെള്ളം ആവശ്യപ്പെടുന്നതുപോലെ ഏകാന്തത അനുഭവപ്പെടുമ്പോൾ മസ്തിഷ്കം മനുഷ്യ സാമീപ്യം ആവശ്യപ്പെടുകയാണ്. സാമൂഹികമായി ഇടപെടുന്നത് വെറുമൊരു വിനോദമല്ല, മറിച്ച് അത് മസ്തിഷ്കത്തെ കരുതലോടെ നിലനിർത്താനുള്ള ഒരു മരുന്നാണ്. നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആരോഗ്യത്തിനായുള്ള നിക്ഷേപമാണെന്ന് നാം തിരിച്ചറിയണം. വാർദ്ധക്യ സഹജമായ മറവി രോഗങ്ങളെ തടയാൻ മരുന്നുകളെക്കാൾ വലിയ ഗുണം സ്നേഹപൂർണമായ സൗഹൃദങ്ങൾക്ക് നൽകാൻ കഴിയും. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പോലും ഇടയ്ക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്നത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതും നാഡീകോശങ്ങൾക്കിടയിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പങ്കുവയ്ക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കും. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും മനോഹരമാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. ആരോടെങ്കിലും ഒന്ന് പുഞ്ചിരിക്കുന്നതോ ഒരു വാക്ക് സംസാരിക്കുന്നതോ അവരുടെയും നിങ്ങളുടെയും ആരോഗ്യത്തിന് ഗുണകരമാണ്. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു പ്രഭാതത്തെ വരവേൽക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.

0: നോസിബോ ഇഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ. പക്ഷേ പ്ലസീബോ ഇഫക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥ മരുന്നല്ലാത്ത ഒന്നിനെ മരുന്നായി വിശ്വസിച്ച് കഴിക്കുമ്പോൾ രോഗം ഭേദമാകുന്ന അത്ഭുതമാണ് പ്ലാസിബോ എഫക്റ്റ്. എന്നാൽ നോസിബോ ഇഫക്റ്റ് ഇതിന് നേർ വിപരീതമാണ്. ഒരു വസ്തു ദോഷകരമല്ലെങ്കിൽ പോലും അത് ദോഷകരമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും യഥാർത്ഥത്തിൽ രോഗിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നോസിബോ എന്നാൽ ലാറ്റിൻ ഭാഷയിൽ ഞാൻ ദോഷം ചെയ്യും എന്നാണ് അർത്ഥം. നമ്മുടെ ഭയങ്ങൾ, സംശയങ്ങൾ, നെഗറ്റീവ് വിശ്വാസങ്ങൾ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ തകർക്കുന്നു എന്നതാണ് നോസിബോ. പ്ലസീബോയിൽ പോസിറ്റീവ് പ്രതീക്ഷയാണ് എന്നതുകൊണ്ട് തലച്ചോറിൽ എൻഡോർഫിനുകൾ പോലുള്ള വേദന സംഹാരികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നോസിബോയിൽ നെഗറ്റീവ് പ്രതീക്ഷയാണ് എന്നതുകൊണ്ട് സ്ട്രെസ് ഹോർമോണുകളായ കോർട്ടിസോളും അഡ്രിനാലിനും വർദ്ധിക്കുന്നു. ഇത് ശരീരത്തിൽ വേദന, വീക്കം, ഓക്കാനം പോലുള്ള യഥാർത്ഥ രോഗലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നു. മരുന്നുകൾ പരീക്ഷിക്കുമ്പോൾ മരുന്നുകൾ നൽകാത്ത നിയന്ത്രിത ഗ്രൂപ്പിലെ ആളുകൾക്ക് പോലും മരുന്നിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ആ ലക്ഷണങ്ങൾ കൃത്യമായി പ്രകടമാകാറുണ്ട്. ഈ ലക്ഷണങ്ങൾക്ക് കാരണം മരുന്നല്ല, മറിച്ച് പാർശ്വഫലത്തെക്കുറിച്ചുള്ള ഭയം അഥവാ നോസിബോ മാത്രമാണ്. രക്തം നഷ്ടപ്പെടുന്നതായി വിശ്വസിച്ച് മരണം വരിച്ച ഒരു തടവുകാരന്റെ കഥ നോസിബോയുടെ ഏറ്റവും തീവ്രമായ ഉദാഹരണമാണ്. അയാൾക്ക് ഒരു മുറിവ് പോലും ഇല്ലായിരുന്നു, എന്നിട്ടും ഭയം അയാളുടെ ജീവനെടുത്തു. നോസിബോ വെറും ഭാവനയല്ല. ഭയം ശരീരത്തിൽ നോസിസെപ്ഷൻ, അതായത് വേദനയുടെ സംവേദനം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കുകയും ചെയ്യുന്ന ഒരു ജൈവപരമായ പ്രതികരണമാണ്. മനസ്സ് നൽകുന്ന തെറ്റായ സിഗ്നലിനോട് ശരീരം പ്രതികരിക്കുന്നതിന്റെ ഫലമാണ് അത്. നോസിബോ ഇഫക്റ്റ് ക്ലിനിക്കൽ ട്രയലുകളിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സാമൂഹിക ഇടപെടലുകളിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ചോ പകർച്ചവ്യാധിയെക്കുറിച്ചോ ആരോഗ്യ ഭീഷണിയെക്കുറിച്ചോ മാധ്യമങ്ങളിലൂടെ അമിതമായി വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആളുകൾക്ക് രോഗമില്ലെങ്കിൽ പോലും ആ ലക്ഷണങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്റർനെറ്റിലെ രോഗനിർണയം അഥവാ സൈബർ കോൺട്രിയ നോസിബോയെ ശക്തിപ്പെടുത്തുന്നു. ഒരു ഡോക്ടർ ഒരു രോഗിയെക്കുറിച്ച് നിഷേധാത്മകമായ ഒരു അഭിപ്രായം പറയുകയോ, ഉദാഹരണത്തിന് നിങ്ങളുടെ രോഗം ഭേദമാകാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ ഒരു ചികിത്സയുടെ പാർശ്വഫലങ്ങളെക്കുറിച്ച് അമിതമായി ഊന്നിപ്പറയുകയോ ചെയ്യുമ്പോൾ ആ രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ സാധ്യതയുണ്ട്. ഒരു പ്രത്യേക ഭക്ഷണം, കാലാവസ്ഥ അല്ലെങ്കിൽ സ്ഥലം മോശമാണ് എന്ന് സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുമ്പോൾ അതവിടെയുള്ള വ്യക്തികളെ ശാരീരികമായി ബാധിച്ചേക്കാം. ഇത് സാമൂഹിക നോസിബോ ആണ്. ഈ ജോലി എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഈ ജോലി അത്യധികം മാനസിക സമ്മർദ്ദം നൽകുന്നതാണ് എന്ന് വിശ്വസിച്ച് ജോലി ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ രോഗങ്ങളോ ക്ഷീണമോ വരാം. ഇവിടെ ഭീഷണിയോടുള്ള വിശ്വാസമാണ് ശരീരത്തെ തളർത്തുന്നത്. എന്റെ കുടുംബത്തിൽ ആർക്കും 65 വയസ്സിന് മുകളിൽ ആയുസ്സില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ചെറുപ്പം മുതലേ തന്റെ ശരീരത്തിന് ആ വിധി നൽകുകയാണ്. ഇത് അയാളുടെ മൊത്തത്തിലുള്ള ജീവിത രീതിയെയും ആരോഗ്യ തീരുമാനങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു എന്ന് വരാം. നോസിബോ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അത് മനുഷ്യ മനസ്സിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കും. ആരോഗ്യ വിദഗ്ധർ രോഗികളോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവ് പ്രവചനങ്ങളും പാർശ്വഫലങ്ങളും അമിതമായി ഊന്നിപ്പറയാതെ പോസിറ്റീവ് പ്രതീക്ഷകൾക്ക് പ്രാധാന്യം നൽകണം. മരുന്നിന്റെ പാർശ്വഫലങ്ങൾ അറിയിക്കേണ്ടത് നിയമപരമായി അത്യാവശ്യം ആണെങ്കിൽ പോലും ആ മരുന്ന് നൽകുന്ന നന്മകളെക്കുറിച്ചും രോഗം ഭേദമാകാനുള്ള സാധ്യതകളെക്കുറിച്ചും ഡോക്ടർമാർ ഊന്നിപ്പറയണം. സോഷ്യൽ മീഡിയയിലെയും വാർത്തകളിലെയും അമിതമായ ആരോഗ്യ മുന്നറിയിപ്പുകളെയും ഭീഷണികളെയും വിവേകത്തോടെ ഫിൽട്ടർ ചെയ്യുക. ഭയം ഉണർത്തുന്ന വിവരങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കുക. നമ്മൾ ആരോഗ്യവാനാണ്, നമ്മൾ ശക്തരാണ് എന്ന് നിരന്തരം മനസ്സിനെ ഓർമ്മിപ്പിക്കുക. പോസിറ്റീവ് ആത്മഗതങ്ങൾ നോസിബോ ചിന്തകളെ പ്രതിരോധിക്കാൻ സഹായിക്കും. ഒരു രോഗലക്ഷണം അനുഭവപ്പെടുമ്പോൾ അത് ഭീകരമായ രോഗമാണെന്ന് ഉടൻ തീരുമാനിക്കാതെ ഒരു വിദഗ്ധ അഭിപ്രായത്തിനായി കാത്തിരിക്കുക. അമിതമായ ഭയം ഒഴിവാക്കുക. ഓർക്കുക, നിങ്ങളുടെ ഭയങ്ങൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ തകർക്കാൻ കഴിയും. ഭയത്തെയും നിഷേധാത്മക ചിന്തകളെയും ചെറുത്തു തോൽപ്പിക്കാൻ പഠിച്ചാൽ പ്ലാസിബോയുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ രോഗത്തിന് വിട്ടുകൊടുക്കാതെ ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുക.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ഇന്ദു ബി എം. ഞാൻ ഗവൺമെന്റ് ലോ കോളേജിലെ കോളേജ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. സോ എന്താണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അവയുടെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെ അവ രൂപപ്പെടുന്നത്, എങ്ങനെ നമുക്ക് അവയെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇക്കാലത്ത് ഇടയ്ക്കെങ്കിലും നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലായാലും നീ ഭയങ്കര നാർസിസ്റ്റിക്ക എന്ന് നമ്മളിപ്പോൾ അധികം കേൾക്കാറുണ്ട്. സോ എന്താണ് ഈ പറഞ്ഞ നാർസിസ്റ്റിക്കിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് നോക്കാം. സ്വയം പുകഴ്ത്തൽ, പ്രശംസ ആഗ്രഹിക്കൽ, സഹാനുഭൂതി ഇല്ലായ്മ, അവകാശവാദം, ശോഷിച്ച ബന്ധം, ഇതൊക്കെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി ഇവ ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സ്വയം പുകഴ്ത്തൽ. അവര് സ്പെഷ്യൽ ആണെന്നുള്ളൊരു വിചാരം അങ്ങനത്തെ നാർസിസ്റ്റിക് ട്രെയിറ്റ് ഉള്ള ആൾക്കാർക്കുണ്ട്. അവർ മറ്റുള്ളവരിൽ നിന്ന് എന്തോ സ്പെഷ്യലാണ്, അവർക്ക് എന്തോ സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും തങ്ങൾ കുറച്ചും കൂടി ഒരുപടി മേലെ നിൽക്കുന്നവരാണെന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. പിന്നെയുള്ളതാണ് പ്രശംസ ആഗ്രഹിക്കൽ. നിരന്തരമായിട്ടുള്ള പ്രശംസ മറ്റുള്ളവരിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ പോലും അതിനെ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് പ്രകീർത്തിക്കണമെന്നും പ്രശംസിക്കണമെന്നും ഇവർ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയുള്ളത് സഹാനുഭൂതി ഇല്ലായ്മ, ലാക്ക് ഓഫ് എംപതി എന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസ് ഇവർ വലിയ രീതിക്ക് കണക്കാക്കാറില്ല, പകരം തങ്ങൾക്കൊരു ഇമോഷൻസ് വരെയാണെങ്കിൽ അത് എല്ലാത്തിനേക്കാളും വലുത് ആണെന്ന് വിചാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടുത്തുള്ളവരുടെ വികാര വിചാരങ്ങൾ ഇവർക്കൊരു പ്രശ്നമേ അല്ല. പിന്നെയുള്ളത് അവകാശവാദം. തെറ്റാണെന്നറിഞ്ഞാലും അല്ലെങ്കിൽ ആ തെറ്റ് ഉൾക്കൊള്ളാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. പിന്നെയുള്ളത് ഒരു ഫാന്റസി ലോകത്തായിരിക്കും എപ്പോഴും അവര്. ഇപ്പോൾ സ്വന്തം സൗന്ദര്യത്തിലായാലും സ്വന്തം കഴിവുകളിലായാലും അമിതമായി ഇവർ പ്രശംസിക്കും, സ്വയം പ്രശംസിക്കുകയും ചെയ്യും. ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള വിചാരത്തിലായിരിക്കും ഇവരുടെ സംസാരങ്ങളും പ്രവൃത്തികളും സാധാരണ കണ്ടുവരുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്കായി മറ്റുള്ളവരെ ഇവർ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിലൊന്നും ഇവർക്കൊരു കുറ്റബോധവുമില്ല. അവർക്ക് അതിലൂടെ ഉണ്ടാവുന്ന നഷ്ടമൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല. സോ ഇതാണ് ബേസിക്കലി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ സിംറ്റംസ് പറയുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അവര് മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ആളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുടുംബം എടുത്താലും ആ കുടുംബത്തിലെ ഭർത്താവിനാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് മനസ്സിലാവുമായിരിക്കും, മക്കൾക്ക് മനസ്സിലാവുമായിരിക്കും, ഈവൻ ചിലപ്പോൾ അവരുടെ പാരന്റ്സിന് മനസ്സിലാവുമായിരിക്കും. കൂട്ടുകാർക്കോ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അറിയാം ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, നിരന്തരമായിട്ട് ഇയാൾ ഒരു അഡ്മിറേഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഇങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ആൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാര്യം ഇവർക്ക് ഇവരെ നന്നായിട്ട് മാസ്ക് ചെയ്യാൻ പറ്റും. ആ ബന്ധം കുറച്ചും കൂടെ ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവത്തിൽ എന്തോ ഒരു അബ്നോർമാലിറ്റി ഇല്ലേ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ബേസിക്കലി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം എന്ന് വെച്ചാല്, മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാല് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന് മെഡിസിൻസിന്റെ ഓപ്ഷൻസ് കുറവാണ്. ഇപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആൻസൈറ്റിയോ ഡിപ്രഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനും മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാം. എന്നല്ലാണ്ട് ഈ ഒരു സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞാൽ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതായത് ഇപ്പം അങ്ങനത്തെ ഇഷ്യൂസ് പല കുടുംബത്തിലും ഇങ്ങനത്തെ ഒരു ട്രേറ്റ് ഉള്ള ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഒരു കൗൺസിലിംഗ് സർവീസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ടെന്നും ഇതിന്റെ ട്രേറ്റ്സ് ഇങ്ങനെയാണെന്നും ഇതിന്റെ സിംറ്റംസ് ഇങ്ങനെയാണെന്നും നമുക്ക് അവരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് അവരെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. സോ എങ്ങനെ നമുക്കൊരു സിറ്റുവേഷൻ വന്ന് ഹാൻഡിൽ ചെയ്യാം, കോപ്പിംഗ് സ്കിൽസ്, അത് എൻഹാൻസ് ചെയ്യേണ്ട ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാം, സെൽഫ് കൺട്രോൾ എൻഹാൻസ്മെന്റ് ടെക്നിക്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സൈക്കോ എഡ്യൂക്കേഷനിൽ കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT എന്ന് പറയും. അത് അവരുടെ ഈ തെറ്റായിട്ടുള്ള ധാരണ, തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ, അതിനെയൊക്കെ മാറ്റി എങ്ങനെ കറക്റ്റായിട്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾ അടുത്തുള്ളവരുടെ ഇമോഷൻസ് കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധമുള്ള ഒരു ബോധവൽക്കരിക്കുന്ന ഒരു ഒരു തെറാപ്പിയാണ് CBT. പിന്നെയുള്ളത് പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പീസ് ആണ് സ്കീമ തെറാപ്പി. അതായത് ഇതുപോലത്തുള്ള അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ ഒരു പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ഒരു ഏർലി അഡൽഹുഡിലെ കുറച്ച് നേരത്തെ നമ്മൾ തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ ഈ സ്വഭാവം അത്ര നല്ലതല്ല, ബന്ധങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നേരത്തെ അങ്ങനത്തെ സ്വഭാവം തിരിച്ചറിഞ്ഞ് അതിനെ നന്നാക്കി കൊണ്ട് വരാനുള്ള ശ്രമം നടത്തുന്ന ഒരു തെറാപ്പിയാണ് സ്കീമ തെറാപ്പി. പിന്നെയുള്ളത് ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പിയിൽ നമ്മൾ പലരുടെ അനുഭവങ്ങൾ ഒരേ ടൈം ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെ എമ്പതി ബിൽഡ് ചെയ്യാം, എങ്ങനെ അടുത്തുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാം, എങ്ങനെ സോഷ്യൽ അവയർനെസ് കൊടുക്കാം, സാമൂഹികമായിട്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ എന്താണ് നമ്മൾ അവിടെ ആഗ്രഹിക്കുന്ന സ്വഭാവം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുവഴി ഇന്റർപേഴ്സണൽ സ്കിൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പരസ്പരം എങ്ങനെ സഹകരിച്ച് ജീവിക്കണം, ഒരു സമൂഹത്തിൽ എങ്ങനെ പരസ്പരം സഹകരിച്ച് ജീവിക്കണം എന്നുള്ളൊരു ബോധമൊക്കെ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പിയാണ് ഗ്രൂപ്പ് തെറാപ്പി. ഗ്രൂപ്പ് തെറാപ്പിയിൽ പലരുടെ അനുഭവങ്ങൾ ഒരേ സമയം പങ്കുവയ്ക്കപ്പെടുന്നത് കൊണ്ട് തന്നെ എന്താണ് സൊസൈറ്റി അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന നോർമൽ ടൈപ്പ് ഓഫ് ബിഹേവിയർ എന്നും എങ്ങനെ നമുക്ക് എമ്പതി വളർത്തിയെടുക്കാമെന്നും അടുത്തുള്ളവരുടെ ഇമോഷൻസ് എങ്ങനെ കൺസിഡർ ചെയ്യാമെന്നും എങ്ങനെ സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കാമെന്നും അവർക്ക് ട്രെയിനിങ് കിട്ടും. അതുവഴി അവർക്ക് ഇമോഷണൽ റെഗുലേഷനും സ്വന്തമായിട്ട് എത്ര തന്നെ ഈ പറഞ്ഞതുപോലെ സ്പെഷ്യൽ അല്ല, എല്ലാവരെയും പോലെ നോർമലാണ്, തങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും മാറ്റാനും ഒരവസരം ഗ്രൂപ്പ് തെറാപ്പി വഴി കിട്ടും. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ തെറാപ്പി സെഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ എങ്ങനെയാണ് നാർസിസിസ്റ്റിക് ട്രെയ്റ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ജെനറ്റിക്സിലെ നമുക്ക് പറയാം. ഇപ്പോൾ ജെനറ്റിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ട്രെയ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്കാലത്തെ അവർ കണ്ടു വളർന്നതും അല്ലെങ്കിൽ അവരനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളും അവരെ മുതിരുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെയ്റ്റും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമാസോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസോ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളും അവരെ മുതിരുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ സ്വഭാവം കാണിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇങ്ങനത്തെ തെറാപ്പീസ് ഒരു പരിധിവരെ അവരുടെ സ്വഭാവം നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും ബന്ധങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: ഇന്ന് രാവിലെ ക്ലിനിക്കിലെത്തിയത്, അതായത് ആദ്യം ക്ലിനിക്കിലെത്തിയത് 32-കാരിയായ രശ്മിയാണ്. ഭർത്താവ് രാഹുലിനൊപ്പമാണ് വന്നതെങ്കിലും ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിനു മുമ്പ് അവൾ ഭർത്താവിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. രാഹുൽ സമ്മതം മൊഴിയാൽ മാത്രം അവൾ സംസാരിക്കും. ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത, നിഴലുപോലെ മറ്റൊരാളെ പിന്തുടരുന്ന രശ്മി. എന്തിന്? രശ്മി വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പോലും രശ്മി ഭർത്താവ് രാഹുലിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ എന്നർത്ഥത്തിൽ. എനിക്ക് മനസ്സിലായി, ഇതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്രത്യേക വ്യക്തിത്വ വൈകല്യമാണ്, അങ്ങനെ പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു ടൈപ്പ് ക്യാരക്ടറാണ്, അതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷെ അല്ല, ഇതൊക്കെ ചില പ്രത്യേക വ്യക്തിത്വ വൈകല്യങ്ങളാണ്, അതിന്റെ ലക്ഷണങ്ങളാണ്. തന്റെ വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കായി മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുകയായിരുന്നു രശ്മി. രശ്മിയെപ്പോലുള്ളവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭയവും തന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ എന്ന തീവ്രമായ ഉത്കണ്ഠയും ഉണ്ടാകും. രാവിലെ ഏത് കറി വെക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നുപോലും എന്നോട് ചോദിക്കാതെ അവൾ ചെയ്യില്ല ഡോക്ടർ. ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് മറ്റൊരാളുടെ ഉറപ്പ് ആവശ്യമാണ്. രാഹുൽ പറയുന്നതിൽ ദയനീയതയോ നിസ്സഹായതയോ ഉണ്ടായിരുന്നു. സ്വന്തം ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതോ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതോ ആയ പ്രധാന ഉത്തരവാദിത്തങ്ങളെല്ലാം രശ്മി രാഹുലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ പോലും അവൾ എതിർക്കില്ല. വിയോജിച്ചാൽ അദ്ദേഹം തന്നെ വിട്ടുപോകുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. രാഹുൽ ഒന്ന് പുറത്തു പോയാൽ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വൈകിയാൽ രശ്മി വല്ലാതെ പരിഭ്രാന്തയാകും. തനിക്ക് തന്നെ തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം അവളുടെ ഉള്ളിലുണ്ട്. സംസാരത്തിനിടയിൽ രശ്മിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. അമിതമായ നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിലാണ് അവൾ വളർന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കാതെ വളർത്തപ്പെടുന്ന കുട്ടികളിൽ പിൽക്കാലത്ത് ഇത്തരം ഡിസോർഡറുകൾ കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രശ്മിയുടെ കഥ ഞാൻ തുടരാം. പക്ഷെ നിങ്ങൾ, നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ കുടുംബസമേതം സിനിമയ്ക്ക് പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ കയറി. സാധാരണ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊപ്പമുള്ള എല്ലാവർക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങൾ വെയിറ്ററോട് ലിസ്റ്റ് പറയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഹോട്ടലിൽ നിങ്ങളുടെ ടേബിളിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിനടുത്ത് രണ്ട് വെയിറ്റർമാരുണ്ടാവും. ഒന്ന് ഹോട്ടലിലെ വെയിറ്റർ, മറ്റൊന്ന് കുടുംബത്തിലെ വെയിറ്റർ. അത് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ പറയട്ടെ. ബഡ്ജറ്റിനനുസരിച്ച് വസ്ത്രം സെലക്ട് ചെയ്യുന്നതിൽ, ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ അവരവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങളില്ലേ? അപ്പോ ഭർത്താവ് പറയട്ടെ എനിക്കൊരു ചായ. അപ്പൊ ഭാര്യ പറയട്ടെ എനിക്ക് വേണ്ടത് കോഫിയാണ്. അപ്പൊ മക്കൾ പറയട്ടെ അവർക്ക് കാപ്പിച്ചിനോ ആണ് അല്ലെങ്കിൽ നൂഡിൽസ് ആണ്. അവരവർക്ക് വേണ്ടത് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച്, കുടുംബത്തിന്റെ ബഡ്ജറ്റിനനുസരിച്ച് അവർ പറയട്ടെ, അതല്ലേ നല്ലത്? ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇടപെടുത്തി നോക്കൂ. അവർക്ക് വാങ്ങേണ്ട സാധനങ്ങൾ അവർ പോയി വാങ്ങട്ടെ. തൊട്ടടുത്ത കടകൾ ഉണ്ടെങ്കിൽ പോയി വാങ്ങാൻ പറയണം, അല്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ദാ കടയിൽ നിന്ന് ആ സാധനം വാങ്ങി വരാൻ പറയണം. അതൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ പിൽക്കാലത്ത് അവർക്ക് ഇത്തരം ഡിസോർഡറുകൾ ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രശ്മിയെ സ്വയം പര്യാപ്തയാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനമുണ്ട് ഇത്തരം വൈകല്യങ്ങൾക്ക്, ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾക്ക്. അത്തരം പരിശീലനങ്ങളാണ് ഏറ്റവും നല്ലത്. അസർട്ടീവ്നെസ് ട്രെയിനിങ്ങിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ രശ്മിയെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയണം, അതായത് നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും കേട്ടോ. ഞാൻ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ? അവരെന്നെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള ഭയം. അതിന്റെ ആവശ്യമില്ല. നോ, ഈ ലോകത്ത് എസിനേക്കാൾ പവർ നോക്കാണ് എന്ന് മറന്നു പോകരുത്. ചെറിയ തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് സ്വന്തമായി ഷോപ്പിംഗ് നടത്തുക, സ്വന്തമായി പച്ചക്കറി വാങ്ങാൻ പോവുക, സ്വന്തമായി മീൻ മാർക്കറ്റിൽ പോയി മീൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ തനിയെ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഓരോ ചെറിയ വിജയവും അവളുടെ ആത്മവിശ്വാസം കൂട്ടി. മീൻ മാർക്കറ്റിൽ ചെന്ന് ബാർഗെയിനിങ് ചെയ്ത് വില പേശി മീൻ വാങ്ങാൻ അവളോട് കർശനമായി പറഞ്ഞു എന്നതാണ് ശരി. അതിലൊക്കെ രശ്മി വിജയിക്കുകയും ചെയ്തു. ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും എന്ന ചിന്ത കോഗ്നിറ്റീവ് തെറാപ്പിയിലൂടെ അവളിൽ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതെല്ലാവരിലും ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ? ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും, ആരും കൂടെയില്ലെങ്കിലും ഞാൻ ജീവിക്കും, അങ്ങനെ വേണ്ട. അതിലൊരു അഹന്തയുടെ ധ്വനിയുണ്ട്. പക്ഷെ ഈ വാചകം ഒരിക്കൽ കൂടെ കേട്ടു നോക്കൂ. ആരും കൂടെയില്ലെങ്കിലും ഞാൻ അതിജീവിക്കും. ഈ അതിജീവനമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതുണ്ടാവണമെന്നേ എല്ലാവരിലും. രാഹുലിന് ഞങ്ങൾ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: അവളെ സഹായിക്കരുത്, പകരം അവളെ കൊണ്ട് ചെയ്യിക്കുക. ഇവിടെ രണ്ട് വാക്കുകളുണ്ട് നോക്കൂ. എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൽപ്പിനേക്കാൾ വലുതാണ് സപ്പോർട്ട് എന്ന് മറന്നു പോകരുത്. ഏതാനും മാസങ്ങൾ കൊണ്ട് രശ്മിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വള്ളിച്ചെടി പടരാൻ ഒരു മരം വേണം, പക്ഷേ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. പറയട്ടെ അതൊരിക്കൽ കൂടി: വള്ളിച്ചെടിക്ക് പടരാൻ ഒരു മരം വേണം, പക്ഷെ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. രശ്മി ഇപ്പോൾ സ്വന്തമായി മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുകയാണ്. അവൾ തനിയെ വളരും, തനിയെ നിലനിൽക്കും. അവളുടെ വേരുകൾ അറ്റുപോകില്ല. സ്നേഹവും കരുതലും നല്ലതാണ്, പക്ഷെ അതൊരാളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത്. പാമ്പറിങ് ചെയ്ത് കുട്ടികളെ വളർത്തരുത് എന്നർത്ഥം. അമിതമായ ആശ്രിതത്വം ഒരു വ്യക്തിത്വത്തെ തന്നെ തളർത്തുന്ന രോഗമായി മാറാമെന്ന് പ്രിയ ശ്രോതാക്കൾ മറന്നു പോകരുത്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് നല്ലതല്ലെന്നേ. ഇൻഡിപെൻഡന്റായി ഈ ലോകത്ത് ജീവിക്കാനാവട്ടെ. സ്വന്തം വേരുകളിലൂടെ, സ്വന്തം കാലിൽ നമുക്ക് ശിരസുയർത്തി നിൽക്കാൻ കഴിയണ്ടേ. വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, എവിടെയാണോ ഭയമില്ലാത്ത മനസ്സുള്ളത് അവിടെ ശിരസ് ഉയർന്നു നിൽക്കും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗീതാഞ്ജലിയിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്.

എൻ്റെ പേര് പ്രീതയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഫേവറേറ്റ് പാട്ട് ചുരാലിയാ ഹേ തുമ്നേ ജോ ദിൽ കോ, പാടിയത് ആശാ ഭോസ്ലെ ആൻഡ് മുഹമ്മദ് റാഫി. യാത്ര ചെയ്യുമ്പോൾ വളരെ ഇഷ്ടം, അതായത് ഈ മാറുന്ന സീനറീസ് ഒക്കെ കാണുമ്പം നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വരുമ്പം ഈ ഒരു റൊമാൻറ്റിക് സോങ് വളരെ ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക്. അങ്ങനെ ചുരാലിയാ ഹേ തുമ്നേ ജോ ദിൽ കോ രണ്ടു വരി പാടാം. ചുരാ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഞാൻ മണിപ്പാലിൽ നിന്ന് വരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം മൂന്നാം പക്ക എന്ന സിനിമയിലെ ഉണരുമീ ഗാനം എന്ന പാട്ടാണ്. ആ പാട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയുള്ള ഓർമ്മകൾ എനിക്ക് വരും. അതുകൊണ്ട് തന്നെ ആ പാട്ട് വളരെ ഒരു ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് അതൊന്ന് കേൾപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.

എൻ്റെ പേര് വിവേക്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടെന്ന് വെച്ചാൽ മോഹൻലാൽ അഭിനയിച്ച നാടുവാഴ എന്ന സിനിമയിലെ രാവിൻ കുന്തനൽ എന്ന പാട്ടാണ്. അതൊരു എനർജൈസിങ് പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്.

ഞാൻ സോന, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇല്ലപ്പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. ആ പാട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് അത് കേൾക്കാൻ വേണ്ടി. യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിലൊക്കെ എന്തോ അതിൻ്റെ ഒരു ഫീൽ, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഏത് സിനിമയെന്നാണെന്നൊന്നും എനിക്കറിയില്ല, അത് ആരാ പാടിയെന്നും ഇപ്പം എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എൻ്റെ പേര് ശിവാനി. എൻ്റെ വീട് കൊളപ്പട. ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട്. എനിക്ക് യേശുദാസിൻ്റെ പാട്ടുകളാണ് ഇഷ്ടം. എനിക്കിഷ്ടമുള്ള പാട്ട് അങ്ങനെയൊന്നുമില്ല, എന്നാലും ഞാൻ എല്ലാം കേൾക്കും. എന്നാലും കൂടുതലും കൈനിറയെ വെണ്ണ തരാന്നുള്ള പാട്ടാണ് എനിക്കിഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് ശ്രേയ, ഞാൻ മരഞ്ഞാട്ട് നിന്നാണ് വരുന്നത്. ഞാൻ കൂടുതലും മലയാളം പാട്ടാണ് കേൾക്കാറുള്ളത്. അപ്പോൾ എനിക്ക് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ സന്തന സഖിയെ പാട്ടാണ് താല്പര്യം. എൻ്റെ വക എല്ലാ ആശംസകളും കരുണാസായി റേഡിയോയ്ക്ക് ഞാൻ നൽകുന്നു.

എന്റെ പേര് അനാമിക. വെളിയന്നൂരിൽ നിന്ന് പറഞ്ഞു. ഞാൻ കർണാസയിലെ പാട്ടുകൾ കേൾക്കാറുണ്ട്. മലയാളം പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കിഷ്ടപ്പെട്ട പാട്ട് പൂവേ പൂവേ പാല പൂവേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ
3: 2009 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം റഫീഖ് അഹമ്മദിനായിരുന്നു. സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. മോഹൻ സിതാരയുടെ സംഗീതം, ചിത്ര, സുനിൽ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ആലപിച്ച ഗാനം കേൾക്കാം.

2009 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് മോഹൻ സിത്താരയ്ക്കായിരുന്നു. സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് റഫീഖ് അഹമ്മദ് ആയിരുന്നു. ലത ആർ കൃഷ്ണ ലഭിച്ച ഗാനം കേൾക്കാം.

2009 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക ശ്രേയ ഘോഷാലും ആയിരുന്നു. മധ്യവേനൽ എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു കെ ജെ യേശുദാസിന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് കൈതപ്രം വിശ്വനാഥൻ. സ്വന്തം സ്വന്തം എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
0: ശ്രോതാക്കൾക്ക് വാട്സപ്പ് ഗാനത്തിൽ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ദേവു നിവേദിത ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ വാട്സപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ ശ്രോതാവ് ദേവു നിവേദിത ആലപിച്ച ഗാനം. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8889

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കാലാപ്പാനി പഴയ കാലത്തിൻ്റെ കഥ പറയുമ്പോൾ പഴയകാല കവിതയുടെയും ഈണത്തിൻ്റെയും സ്വാദുള്ള പാട്ടുകൾ പഴമയുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകണ്ടേ? അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാവണം പാർവതിയുടെയും ഗോവർദ്ധനൻ്റെയും പ്രണയ കഥ പറയാൻ ഇളയരാജ ഇങ്ങനെ ഒരു ഗാനത്തിന് സംഗീതം പാർന്നത്. ശീലക്കുടയും ബൂട്ടും പാപ്പാസും അണിഞ്ഞ് ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ പഴയ സത്യൻ മാഷിനെയും നസീർ സാറിനെയും ഓർത്തുപോയി.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

നിങ്ങൾ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുകിടക്കുകയാണെങ്കിൽ ഈ നിമിഷമാണ് വിജയത്തിലേക്കുള്ള കുതിപ്പിനുള്ള ഏറ്റവും നല്ല സമയം. വിജയത്തിന്റെ കുതിപ്പിന് കൂടുതൽ ശക്തി ലഭിക്കുന്നത് പരാജയപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോഴാണ് നിങ്ങളുടെ ജൈവശക്തി ജ്വലിപ്പിക്കാൻ പറ്റിയ സമയം. കുതിക്കുക ഉയരങ്ങളിലേക്ക്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: രക്ഷിതാക്കളറിയാൻ.
1: മാതാപിതാക്കളുടെ ഉള്ളിലെ ഉണങ്ങാത്ത വൈകാരിക മുറിവുകൾ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുമോ? അത് സ്വയം ചികിത്സിക്കുവാൻ കഴിയുന്നതാണോ? അതിലൂടെ ഒരു പുതിയ ജീവിതം മക്കൾക്ക് നൽകാനാകുമോ? ചോദ്യം ഒരു രക്ഷിതാവിന്റേതാണ്. ചോദ്യത്തിൽ കുറച്ച് കഴമ്പുണ്ട്. എന്നുവച്ച് ഉള്ളിലെ വൈകാരികമായ മുറിവുകളെ ചികിത്സിക്കാതെ മാതാപിതാക്കളാകുന്നത് ഒരു പരാജയമാണെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ പരിഹരിക്കപ്പെടാത്ത വേദനകൾ നമ്മുടെ പെരുമാറ്റത്തെയും ചിന്തകളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ മനഃശാസ്ത്രത്തിന് കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്. നാം അനുഭവിക്കുന്ന ഓരോ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും അറിയാതെ തന്നെ നമ്മുടെ മക്കളിലേക്ക് പകരുന്നു എന്നതാണ് സത്യം. കുട്ടികൾ അവരുടെ സംരക്ഷകരുടെ വൈകാരികാവസ്ഥയെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നവരാണ്. മാതാപിതാക്കളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നു. ഇത് സുരക്ഷിതത്വത്തെയും ഭീഷണിയെയും കുറിച്ചുള്ള അവരുടെ ധാരണകളെ ഭാഷ പഠിപ്പിക്കുന്നതിന് മുൻപേ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നു. മാതാപിതാക്കളുടെ ഉള്ളിലെ ഈ മുറിവുകൾ ഒരിക്കലും അദൃശ്യമായി തുടരാറില്ല. അവ പലപ്പോഴും അസ്ഥിരമായ പെരുമാറ്റങ്ങളായും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമായും അല്ലെങ്കിൽ സ്നേഹത്തിൽ നിന്നുള്ള പിൻവാങ്ങലുമായും ഒക്കെ പുറത്തുവരാം. മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ വൈകാരികമായ അസ്ഥിരതയോ കാണുന്ന കുട്ടി ഇതാണ് സ്നേഹത്തിന്റെ ശരിയായ അർത്ഥം എന്ന് തെറ്റായി ധരിക്കുന്നു. കാലക്രമേണ ഇതേ മാതൃകകളാണ് അവർ തങ്ങളുടെ സ്വന്തം ബന്ധങ്ങളിലും വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിലും പിന്തുടരുന്നത്. ബോധപൂർവമല്ലെങ്കിലും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് വേദനയുടെ ഒരു ചങ്ങല ഇത്തരത്തിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ മറുവശം ഏറെ പ്രത്യാശ നൽകുന്നതാണ്. സ്വന്തം മാനസികാരോഗ്യത്തിനായി സമയം കണ്ടെത്തുകയും തെറാപ്പിയിലൂടെയും സ്വയം നിരീക്ഷണത്തിലൂടെയും മുന്നോട്ടു പോകുകയും ചെയ്യുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്നത് അതിശക്തമായൊരു അടിത്തറയാണ്. ഇത്തരം കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് വൈകാരികമായ സ്ഥിരതയും പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും കൂടുതലായിരിക്കും. മാതാപിതാക്കൾ തങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കണ്ടുപഠിക്കുന്നതിലൂടെ മറ്റുള്ളവരെ വിശ്വസിക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. മാതാപിതാക്കളാകുന്നതിനു മുൻപ് നാം പൂർണ്ണമായും മാനസികാരോഗ്യം വീണ്ടെടുക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ പ്രായോഗികമല്ല. അത്തരമൊരു തികഞ്ഞ അവസ്ഥ ലോകത്താർക്കും സാധ്യവുമല്ല. എന്നാൽ സ്വയം തിരിച്ചറിയാനുള്ള ഓരോ ചെറിയ ചുവടുവയ്പ്പും നമ്മുടെ മക്കളിലേക്ക് പകരേണ്ട വേദനയുടെ ഭാരം കുറയ്ക്കുന്നു എന്നതാണ് പ്രധാനം. തന്റെ ഉള്ളിലെ മുറിവുകളെ തിരിച്ചറിയുന്ന രക്ഷിതാവ് സത്യത്തിൽ തന്റെ കുഞ്ഞിനു വേണ്ടി വലിയൊരു നിക്ഷേപം നടത്തുകയാണ്. വരാനിരിക്കുന്ന തലമുറയുടെ സമാധാനത്തിനു വേണ്ടി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ സ്വയം ചികിത്സ ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, മറിച്ച് അത് ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഇന്റർജനറേഷണൽ ട്രോമ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മുൻ തലമുറകൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ ജനിതക ഘടനയിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തുന്നു. എന്നാൽ ഈ ചങ്ങല പൊട്ടിക്കാൻ നമുക്ക് സാധിക്കും. അറിവ് ഒരു വലിയ ശക്തിയാണ്. നമ്മെ വേദനിപ്പിച്ച കാര്യങ്ങൾ തിരിച്ചറിയുകയും അവ മക്കളിലേക്ക് പകരാതിരിക്കാൻ ജാഗ്രത പുലർത്തുകയും ചെയ്യുമ്പോൾ നാം ഒരു പുതിയ സംസ്കാരം വീടിനുള്ളിൽ നിർമ്മിക്കുകയാണ്. സ്നേഹമെന്നത് ഭയമില്ലാത്ത ഒന്നാണെന്ന് മക്കൾക്ക് കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സ്വയം ചികിത്സിക്കുന്ന മാതാപിതാക്കൾ മക്കളോട് മാപ്പ് പറയാൻ മടി കാണിക്കാറില്ല. തന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് തുറന്നു പറയാൻ കാണിക്കുന്ന ആ വലിയ മനസ്സ് കുട്ടിക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. സ്നേഹത്തിൽ തെറ്റുകൾ സംഭവിക്കാം എന്നും അവ തിരുത്തപ്പെടേണ്ടതാണ് എന്നും അവർ പഠിക്കുന്നു. ഇത് കുട്ടികളിൽ കുറ്റബോധം കുറയ്ക്കാനും അവരെ കൂടുതൽ സത്യസന്ധരാക്കാനും സഹായിക്കുന്നു. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരന്തരീക്ഷം ഒരുക്കാൻ മാതാപിതാക്കളുടെ മാനസിക ശാന്തി അനിവാര്യമാണ്. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ ഭൂതകാലത്തെ മുറിവുകളെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകണം. അത് പങ്കാളിയോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ആകാം. ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന വേദനകളാണ് പിന്നീട് പൊട്ടിത്തെറികളായി പുറത്തുവരുന്നത്. മാനസികമായ സമ്മർദ്ദം തോന്നുമ്പോൾ സഹായം തേടുന്നത് ഒരു കുറവാണെന്ന് കരുതരുത്. അത് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുകയേ ഉള്ളൂ. സമാധാനമുള്ള ഒരു മനസ്സിന് മാത്രമേ സമാധാനമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ കഴിയൂ. നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഏറ്റവും വലിയ സംരക്ഷണം. നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തിന് പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല. എന്നാൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഭക്ഷണവും വസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് മാതാപിതാക്കളുടെ മാനസികാവസ്ഥ. മക്കൾക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൽ നല്ലൊരു മനസ്സുകൂടി ഉൾപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണം. സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമുള്ള പാഠങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ആ മാറ്റം നിങ്ങളുടെ മക്കളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസമായി പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംതൃപ്തി തോന്നും. അവസാനമായി, സ്നേഹമെന്നത് ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ വേദനയുടെ മാലിന്യങ്ങൾ കലരാതിരിക്കാൻ നമുക്ക് കാവലിരിക്കാം. മുറിവേറ്റ ഹൃദയങ്ങളുമായിട്ടാണെങ്കിലും സ്നേഹത്തിന്റെ ഈ യാത്രയിൽ നമുക്ക് പരസ്പരം താങ്ങായി നിൽക്കാം. നിങ്ങളുടെ മാറ്റം ഒരുപക്ഷെ നിങ്ങളുടെ വംശപരമ്പരയുടെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയേക്കാം. സ്നേഹവും കരുതലുമുള്ള ഒരു മാതാപിതാവാകാൻ നിങ്ങളെടുക്കുന്ന ഓരോ ശ്രമവും വിലമതിക്കാനാകാത്തതാണ്. സമാധാനപൂർണമായ ഒരു പ്രഭാതത്തിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചു നടത്താം. ഇന്നു മുതൽ നമുക്ക് പുതിയൊരു തുടക്കം കുറിക്കാം. ഉള്ളിലെ ഭയങ്ങളെയും സങ്കടങ്ങളെയും സ്നേഹം കൊണ്ട് സുഖപ്പെടുത്താം. നമ്മുടെ മക്കൾ നമ്മേക്കാൾ മികച്ചവരായും സമാധാനമുള്ളവരായും വളരുന്നത് കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയില്ല. ആ സന്തോഷത്തിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാം.

0: രക്ഷിതാക്കൾ അറിയാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ.

0: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: ദുഃഖമില്ലാത്ത അവസ്ഥ എന്ന ലക്ഷ്യത്തിലെത്താനുള്ള നാലു പടികളാണ് ആര്യസത്യങ്ങൾ. സർവം ദുഃഖം എന്നതിൽ നിന്ന് തുടക്കം. സുഖാനുഭവങ്ങൾ പോലും സംഘം കൊണ്ട് ദുഃഖഹേതുക്കളാകുന്നു. ആഗ്രഹിക്കുക മനുഷ്യന്റെ പ്രകൃതിയാണ്. ആഗ്രഹത്തിന്റെ മുറുകലാണ് തൃഷ്ണ. ഇഷ്ടവും ഇഷ്ടക്കേടും അതിന്റെ രണ്ടു വശങ്ങൾ. ഇഷ്ടക്കേട് ദുഃഖം. ഒന്നും സ്ഥിരമല്ലാത്തതിനാൽ ഇഷ്ടവും ദുഃഖത്തിലേക്ക് നയിക്കുന്നു. കിട്ടുവാൻ ആശ, കിട്ടിയത് കൈവിട്ടുപോകുമെന്ന പേടി, ഇഷ്ടമുള്ളത് കിട്ടായിക, കിട്ടിയതിൽ ഇഷ്ടമില്ലായിക, അങ്ങനെ ഒടുങ്ങാതെ നീളുന്ന നിരകൾ, ഇതാണ് ദുഃഖമെന്ന സത്യത്തിന്റെ ഏകദേശ രൂപം. ഈ ദുഃഖത്തിന്റെ ഉൽപ്പത്തി തൃഷ്ണയിൽ നിന്നാണ് എന്നറിയലാണ് രണ്ടാമത്തെ പടി. ദുഃഖഹേതു കണ്ടുപിടിച്ച് അതില്ലാതാക്കിയാൽ ദുഃഖവും ഇല്ലാതാവും. ദുഃഖവും സുഖവും അനിത്യമാകയാൽ അവയെ നിയന്ത്രിക്കാം. ഇത് മൂന്നാമത്തെ ആര്യസത്യം. അതിനുള്ള വഴിയാണ് നാലാമത്തെ ആര്യസത്യം, അഷ്ടാംഗിക മാർഗം. തികച്ചും യുക്തിയിൽ അധിഷ്ഠിതമായ നിഗമനങ്ങൾ, നിർദ്ദേശങ്ങൾ. ലൗകിക ജീവിതം നയിക്കുന്നവർക്കും അറിഞ്ഞാചരിക്കാം. ശരിയായ ഉത്സാഹമാണ് വേണ്ട കൈമുതൽ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് June 8. ഇന്ന് ലോക സമുദ്ര ദിനം. മാനവരാശിയുടെ ജീവിതത്തിൽ സമുദ്രങ്ങൾക്കുള്ള അനുദിന പ്രാധാന്യത്തെ സംബന്ധിച്ച് അവബോധമുണർത്തുന്നതിനും സമുദ്രങ്ങളുടെ സംരക്ഷണവും സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം June 8 സമുദ്രദിനമായി ലോകമെങ്ങും കൊണ്ടാടുന്നു. ഭൂഗോളത്തിൽ എവിടെയുമുള്ള ജനങ്ങളെയും സംഘടനകളെയും സമുദ്ര സംരക്ഷണത്തിലൂടെ ഭൂമിയെ രക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഒത്തൊരുമിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ പാരിസ്ഥിതിക ദർശനം. 1992 റിയോ ഡി ജനീറോയിൽ ചേർന്ന ഭൗമ ഉച്ചകോടിയിലാണ് സമുദ്ര ദിനാചരണം എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നത്. കനേഡിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ അഭ്യർത്ഥനയായിരുന്നു അത്. പിന്നീട് 2002 മുതൽ ഓഷ്യൻ പ്രോജക്ട് ഗ്രൂപ്പ് ദിനാചരണത്തിന്റെ ചുക്കാൻ പിടിച്ചു തുടങ്ങി. 2008 UN ജനറൽ അസംബ്ലി സാർവദേശീയമായ സമുദ്ര ദിനാചരണത്തിന് അംഗീകാരം നൽകി. 1889 June 8 അമേരിക്കൻ വിപ്ലവത്തിന് പിന്നിലെ മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ചിന്തകനും രാഷ്ട്ര മീമാംസകനും എഴുത്തുകാരനുമായ തോമസ് പൈൻ അന്തരിച്ചു. 1812 June 8 ലിവർപൂൾ പ്രഭു റോബർട്ട് ജെങ്കിൻസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. 1949 June 8 ആധുനിക ലോക രാഷ്ട്രീയത്തിലെ സമഗ്ര ആധിപത്യ വാസനകൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ജോർജ് ഓർവൽ എഴുതിയ 1984 എന്ന ഇംഗ്ലീഷ് നോവൽ പ്രകാശനം ചെയ്തിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം. സന്ധ്യ കേൾക്കാം. സാന്ധ്യരാഗത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കുക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം നെയ്യാറ്റിൻകര വാസുദേവൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധിരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഗതചാരുത പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത് സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ 1 വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾ ബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് വി മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.bhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തിരുത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി BJP MLA രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശാന്തിരാഗങ്ങൾ.
1: ശാന്തിരാഗത്തിൽ ഇനി കേൾക്കാം ചിത്രസിംഗും ജഗത് സിംഗും ചേർന്ന് ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം അനുരാഗ കുൽക്കർണി ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈലാക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈലാക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്നുച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
1: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം, 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എം. മുകുന്ദൻ സംസാരിക്കുന്നത് കേൾക്കാം.

നമ്മുടെ അനുഭവത്തിൽ നിന്നോ പിന്നെ നമ്മുടെ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ രോഗം എപ്പോഴും ഈ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അത് നമ്മള് പിന്നെ പല എഴുത്തുകാരുടെയും കഥ നോക്കുമ്പോൾ മനസ്സിലാവും. വലിയ വലിയ എഴുത്തുകാർ പലരും രോഗബാധിതരായിരുന്നു. ഇപ്പൊ ചെക്കോവ് നമുക്കറിയാം, ചെക്കോവ് ക്ഷയരോഗം ബാധിച്ചിട്ടാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് മരിച്ചതാണ്. അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ അത് പൊതുവെ എല്ലാവരും പറയുന്നത് ഈ രോഗാവസ്ഥ വളരെ ദയനീയമാണ്, നമ്മളൊന്നും ആഗ്രഹിക്കാത്തതാണ്. പക്ഷെ അത് എഴുത്തുകാർ